പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഞാൻ എപ്പോഴും എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മറ്റൊരാളുമായി അടുക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, എന്നേക്കാൾ എത്രയോ വലിയ പ്രശ്നത്തിന് ഉടമയാണ് ആ വ്യക്തിയെന്ന്. അതെ, പ്രശ്നമില്ലാത്തവരായി ആരുമില്ല. പ്രശ്നങ്ങളുടെ അളവിലാണ് വ്യത്യാസം. പ്രശ്നങ്ങളുടെ ഗ്രേഡിൻ്റെയും ഡിഗ്രിയുടെയും ഏറ്റക്കുറച്ചിലാണ് യഥാർത്ഥത്തിലുള്ളത്. എന്നേക്കാൾ ദുഃഖം മറ്റൊരാൾ അനുഭവിക്കുന്നു എന്നറിയുമ്പോഴുള്ള മനുഷ്യ സഹജമായ ഒരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം നമുക്ക് എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കാം. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ കുടുങ്ങാതിരിക്കും. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ടെന്നും അളവിലാണ് വ്യത്യാസമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ പ്രശ്ന നിവാരണം ഒരുപക്ഷേ സാധ്യമായേക്കാം. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പശ്ചാത്താപം, ആലപിക്കുന്നത് ശ്രീധർശ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ഗാന്ധിലേയം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 കാവ്യസൗരഭം, 8 മധുരഗീതങ്ങൾ, 9 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, 5:45 ആർദ്രഗീതങ്ങൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 തർക്കജാലകം, ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ, ശ്രീജ AO അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്, മേഘ രാജീവൻ എഴുതിയ ഗാനം മഴമേഘമേ, ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സേഫാണ്, രേഖ ഭിനീഷ് എഴുതിയ കഥ നീലിമ എന്ന വെളിച്ചം, അവതരിപ്പിക്കുന്നത് ഉഷ പ്രദീപ് വിളമ്മന, 8 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ സ്കൂൾ, ഇതിൽ ശ്രീശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 9 ഗാനലയം, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പശ്ചാത്താപം ആലപിക്കുന്നു ശ്രീദർശ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത പശ്ചാത്താപം. ആലപിച്ചത് ശ്രീധർശ്.
1: കാവ്യധാര.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്.

0: ഇന്ന് സെപ്റ്റംബർ 18. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 18 വർഷത്തിലെ 261 ദിനമാണ്. ലോക മുളദിനവും ലോക ജലനിരീക്ഷണ ദിനവും സെപ്റ്റംബർ 18 സെപ്റ്റംബർ 18 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1502 തന്റെ നാലാമത്തെയും അവസാനത്തേതുമായ പര്യവേഷണ യാത്രയിൽ ക്രിസ്റ്റഫർ കൊളംബസ് കോസ്റ്റാറിക്കയിലെത്തി. 1759 ബ്രിട്ടീഷുകാർ ക്യൂബക് നഗരം പിടിച്ചടക്കി. 1793 ജോർജ് വാഷിങ്ടൺ ക്യാപിറ്റോൾ കെട്ടിടത്തിന്റെ ആദ്യ തറക്കല്ലിട്ടു. 1800 പഴശ്ശിരാജയുടെ മിന്നലാക്രമണ തന്ത്രത്തെ നേരിടുന്നതിൽ താൻ നിസ്സഹായനാണെന്ന് ആർത്തർ വെല്ലസ്ലി സന്ദേശമയച്ചു. 1851 ന്യൂയോർക്ക് ടൈംസ് എന്ന് പിന്നീട് പേരുമാറ്റിയ ദി ന്യൂയോർക്ക് ഡെയിലി ടൈംസ് പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1906 സുനാമിയും ടൈഫോണും മൂലം ഹോങ്കോങ്ങിൽ 10,000 പേർ മരണപ്പെട്ടു. 1915 വാഗ്ഭടാനന്ദഗുരുവിന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാസംഘം കണ്ണൂരിൽ രൂപീകൃതമായി. 1919 നെതർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം സിദ്ധിച്ചു. 1922 ഹംഗറി ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായി. 1934 സോവിയറ്റ് യൂണിയൻ ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായി. 1943 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി ഡാനിഷ് ജൂതന്മാരെ നാടുകടത്താൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു. 1962 റുവാണ്ട, ബുറൂണ്ടി, ജമൈക്ക എന്നീ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായി. 1973 പൂർവ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായി. 1984 ബലൂണിൽ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി ജോ കിറ്റിംഗർ ചരിത്രം സൃഷ്ടിച്ചു. 1988 ബർമ അതിന്റെ ഭരണഘടന അസാധുവാക്കി. 2006 അനുഷ അൻസാരി ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരിയായി മാറി. 2016 കാശ്മീരിലെ ഉറി കരസേനാ താവളത്തിൽ പാക് ഭീകരാക്രമണത്തിൽ 18 സൈനികർ വീരമൃത്യു വരിച്ചു. കേരളവ്യാസൻ എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, പ്രശസ്ത ദക്ഷിണേന്ത്യൻ നടിയായ പണ്ഡരീഭായ്, കന്നഡ ചലച്ചിത്ര നടനായിരുന്ന വിഷ്ണുവർദ്ധൻ തുടങ്ങിയവരുടെ ജന്മദിനവും സ്വിസ് ഗണിതശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്ന ലയൻഹാർട്ട് ഓയിലർ, ആദ്യ മലയാളി ചലച്ചിത്ര പിന്നണി ഗായകനും പ്രശസ്ത കർണാടക സംഗീതജ്ഞനുമായിരുന്ന ടി കെ ഗോവിന്ദറാവു, ഇന്ത്യൻ തിയോസഫിസ്റ്റും എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഭഗവാൻ ദാസ് തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 18.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലൂന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
3: വചനാമൃതം.
4: നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം. APJ അബ്ദുൽ കലാം.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
5: ഏയ്, അവിടെ നിന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങി.

0: ഓടു. അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്, ആടുന്ന് പ്രശ്നമുണ്ടോ?
1: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏക്കെ മുട്ടിസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ, അങ്ങനെ പറഞ്ഞ
4: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകങ്ങളും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന റഷ്യൻ ഉപരോധ ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. റഷ്യക്കും ഇറാനുമെതിരെയുള്ള ഉപരോധങ്ങൾ ശക്തമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. റഷ്യൻ ഉപരോധ ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കിയതിനോട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത സ്വത്തു സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷം കഠിന തടവും 384,892 രൂപ പിഴയും വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. പിഴ അടച്ചില്ലെങ്കിൽ 2 മാസം അധിക തടവുകൂടി അനുഭവിക്കണമെന്ന് കോട്ടയം എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് KV രജനീഷ് വിധിച്ചു. തച്ചങ്കരിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു മുൻ DGP അഴിമതി കേസിൽ ജയിലിലാകുന്നത്. അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ നിന്ന് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമ ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ രാത്രിയോടെ മാനന്തവാടി ജില്ലാ ജയിലിൽ അടച്ചു. ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി ഓതിക്കൻ കുടുംബാംഗം ഗുരുവായൂർ ചാമുണ്ടേശ്വരി പഴയത്തുമന സതീശൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 1 ഒക്ടോബർ മുതൽ March 31 വരെയാണ് കാലാവധി. പുതിയ സർക്കാർ വന്നതിനുശേഷം മുഖ്യമന്ത്രി നല്ല സഹകരണമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ ലഭ്യതയിലേക്ക് ഒരു MP കേന്ദ്രമന്ത്രിക്കോ കൊടുക്കേണ്ട പിന്തുണ കഴിഞ്ഞ 10 വർഷം കിട്ടാത്തത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. N. ചന്ദ്രശേഖരന് 3rd ചെയർമാനാകുന്നതെന്ന് പിന്തുണയുമായി ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡ് യോഗം. ഇന്നലെ മുംബൈയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ 5 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്നതിന് ഭൂരിപക്ഷ അംഗങ്ങളും അനുകൂലിച്ചു. അഭിഷേക് ശർമ്മയുടെ തീതുപ്പിയ ബാറ്റിംഗിന് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ ബൌളർമാർ തരിപ്പണം. 30 പന്തിൽ സെഞ്ചുറി തികച്ച് 2020 ക്രിക്കറ്റിലെ ഇന്ത്യക്കാരന്റെ വേഗമേറിയ ശതകം സ്വന്തം പേരിലാക്കി അഭിഷേക്. 34 പന്തുകളിൽ 108 റൺസ് എടുത്ത് പുറത്തായി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേളയിൽ 1845 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് കലക്ടർ പി വിഷ്ണുരാജ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്യുക. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ റാലി ഗാല 2026 ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നായി 1200 പരം സ്കൌട്ടുകളും ഗൈഡുകളും പങ്കാളികളാവും. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലും സർവകലാശാല സെന്ററുകളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. വിവിധ കോളേജുകളിൽ SFIയും KSU MSF മുന്നണിയും തമ്മിലാണ് പ്രധാനമായും മത്സരം. ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ആകെയുള്ള 32 സീറ്റിൽ 23 സീറ്റുകൾ SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിലെ 1186 ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഗുണനിലവാര സർട്ടിഫിക്കറ്റോ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡോ ഇല്ലാത്ത വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച 3 ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. അതിർത്തി സംസ്ഥാനങ്ങളിലെ SIR നടപടികളെ തുടർന്ന് ബംഗ്ലാദേശ് പൌരന്മാർ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ്. അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. തൃശ്ശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടും നടത്തി. പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ നിർദ്ദേശപ്രകാരമാണ് വഴിപാടുകൾ നടത്തിയത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്തിലെ തുടർ നടപടിയിൽ 2 ദിവസത്തിനകം അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നിയമോപദേശം നൽകും. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി അഡ്വക്കേറ്റ് ജനറലും പ്രോസിക്യൂഷൻ ഡയറക്ടറും ചർച്ച നടത്തി. കുറിപ്പടി വേണ്ട മരുന്നുകളുടെ വിൽപ്പന കർശനമായി നിരീക്ഷിക്കുന്നതിന് മെഡിക്കൽ സ്റ്റോറുകളിൽ CCTV ക്യാമറ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ അനധികൃത വിൽപ്പന തടയാൻ 1945 ഡ്രഗ്സ് ചട്ടത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയുടെ കരട് വിജ്ഞാപനത്തിലാണ് നിർദ്ദേശം. കേരളത്തിൽ രാത്രിയിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ അനുയോജ്യമായ പമ്പ്ഡ് സ്റ്റോറേജ് വൈദ്യുതി ഉൽപ്പാദന പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ വൈകും. 2008 മുതൽ ചർച്ച തുടങ്ങിയെങ്കിലും 2 പദ്ധതികളിൽ മാത്രമാണ് ഇതുവരെ നടപടി മുന്നോട്ടു പോയത്. 6580 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന 14 പദ്ധതി KSEB 4950 മെഗാവാട്ടിന്റെ 10 പദ്ധതി എനർജി മാനേജ്മെന്റ് സെന്ററും കണ്ടെത്തി. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ഇപ്പോഴും പ്രാഥമിക സാധ്യതാ പഠനത്തിന്റെ ഘട്ടത്തിലാണ്. ആഗോള ചിപ്പ് ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയെ വിശ്വസ്തമായ ബദൽ കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തന്റെ 76 ജന്മദിനത്തിൽ സെമികോൺ ഇന്ത്യ 5 പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ പ്രധാന ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ 76 ജന്മദിനം ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസാ പ്രവാഹം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുവേണ്ടി ഇന്ത്യയിലെ എംബസി ആശംസ അറിയിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ കലാപം നടന്ന മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ടായ അസ്വാഭാവിക മരണങ്ങളിൽ ഞെട്ടലറിയിച്ച് സുപ്രീംകോടതി. ഇതേക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ക്യാമ്പുകളിലെ 34 മരണങ്ങളിൽ 20 പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് സഹായധനം. പ്രതിമാസം 5,000 രൂപ വീതം 3 നൽകുന്നതാണ് പദ്ധതി. അപകടങ്ങളെ വിവേകത്തോടെ വേണം നേരിടാനെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പരിശീലനം പൂർത്തിയാക്കിയ 141 അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിലും പ്രളയവും ഉൾപ്പെടെ കേരളത്തിലെ മാറുന്ന സാഹചര്യങ്ങൾ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ജീവനെ തെരയുന്നത് അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ്. ജമ്മുകാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡ് ആസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണത്തിന് 10 പിന്നിടുന്നു. 2016 സെപ്റ്റംബർ 18 പുലർച്ചെ 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ ക്യാമ്പിലേക്ക് നുഴഞ്ഞുകയറി വെടിവെച്ചും ഗ്രനേഡ് ആക്രമണവും നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ 19 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. ആറളത്ത് നിർമ്മിക്കുന്ന ആനമതിലിന്റെ പ്രവൃത്തി 31 ഡിസംബർ പൂർത്തീകരിക്കാൻ കളക്ടർ പി വിഷ്ണുരാജന്റെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ തീരുമാനം. മതിലിന്റെ നിർമ്മാണ പുരോഗതി കളക്ടർ നേരിട്ട് വിലയിരുത്തി. കായിക വാർത്തകൾ. 2020 ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ 127 റൺസിന് ജയം. പരമ്പര 3-0 തൂത്തുവാരി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ആദ്യ മത്സരം, എതിരാളി ജപ്പാൻ. മലയാളി താരം നിഹൽ സരിന്റെ മികവിൽ ചെസ് ഒളിമ്പ്യാഡ് 2nd റൗണ്ടിൽ ഇന്ത്യക്ക് ജയം. ഓപ്പൺ വിഭാഗത്തിൽ ഇന്തോനേഷ്യയാണ് ഇന്ത്യ മറികടന്നത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400-1-3030-9496-974-141.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
8: 10 വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മുദ്രായോജനയുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവർ. 2015 തുടക്കമിട്ട പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയിലൂടെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും ബാങ്കുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിച്ചതായി അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200-ലധികം ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ വിവിധ ലോക നേതാക്കൾ ആശംസകൾ നേർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പ്രമുഖർ പ്രധാനമന്ത്രിയുടെ ആഗോള നേതൃപാടവത്തെയും ഇന്ത്യയുടെ വളർച്ചയെയും പ്രകീർത്തിച്ചു. ദലൈലാമ ഉൾപ്പെടെ ആത്മീയ നേതാക്കളും US, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചു. ആശംസ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർക്കും ആഗോള നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്മരിയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ആരോഗ്യ പരിപാലന രംഗത്ത് രോഗികളുടെ സുരക്ഷ സുപ്രധാന ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ചികിത്സക്കപ്പുറം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും അന്തസ്സുള്ളതും രോഗി കേന്ദ്രീകൃതവുമായ പരിചരണം ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാവണം ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് JP നദ്ദ പറഞ്ഞു. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ, ഭരണവിഭാഗം ജീവനക്കാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കൊപ്പം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലഭ്യത യും ശക്തിപ്പെടുത്തുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ശുചിത്വത്തിലുണ്ടായ പുരോഗതി, പൊതുജനാരോഗ്യ ഫലങ്ങളിൽ പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആശുപത്രികളിലെ ശുചിത്വത്തിന് അണുബാധ തടയുന്നതുമായും രോഗികളുടെ സുരക്ഷയുമായും നേരിട്ട് ബന്ധമുണ്ടെന്നും JP നദ്ദ വ്യക്തമാക്കി.
0: റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. റഷ്യൻ കരസേന ആസ്ഥാനം സന്ദർശിച്ച ജനറൽ സേത്ത് സൈനിക മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് വിവിധ ഇന്ത്യൻ എംബസികളും കൌൺസുലേറ്റുകളും തുടക്കം കുറിച്ചു. വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പരിപാടിക്ക് തുടക്കമിട്ടു. സ്വച്ഛതാ മേം സഹബാഗ്, സ്വച്ഛ് ഭാരത്, വികസിത് ഭാരത് എന്നീ പ്രമേയത്തിലാണ് പരിപാടി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കൌൺസുലേറ്റുകളിലും പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം കൊണ്ടുവരുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാന ആസ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക്ക് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് NIT ക്യാമ്പസിൽ ഇന്നു മുതൽ 3 ദിവസം സംഘടിപ്പിക്കുന്ന സ്മിക് മക്കേ കൺവെൻഷൻ സമന്വയം ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും അരങ്ങേറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. ലാൻഡ് ട്രിബ്യൂണൽ അടിസ്ഥാനത്തിൽ ടോക്കൺ വിതരണം ചെയ്താണ് പട്ടയങ്ങൾ നൽകുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയാവും. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീർപ്പാക്കാൻ ബാക്കിയുള്ള പട്ടയ അപേക്ഷകളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് അറിയിച്ചു.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ 221 റൺസ് അഫ്ഗാനിസ്ഥാന് മറികടക്കാനായില്ല. 14.1 ഓവറിൽ 94 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്തായി. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ആഴ്ചയിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. ഒക്ടോബർ 4 വരെ നീളുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ്, ടെക്ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മത്സരം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 1-ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ചാണ്ടിയമ്മൻ MLA ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സരത്തിന് മുന്നോടിയായി മന്ത്രി OJ ജനീഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2 വോട്ടെണ്ണലും തുടർന്ന് ഫലപ്രഖ്യാപനവും ഉണ്ടാവും. കേരളത്തിൽ വിശ്വകർമ്മ സമുദായം നിർണായക ശക്തിയായി മാറിയെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ VSS സംസ്ഥാന സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് ഭാരതം ആപൂർത്തി ശൃംഖലാനാം ശസ്ത്രീകരണസ്യ മധ്യേ വിശ്വസനീയസ്യ അർദ്ധചാലക വിനിർമാണസ്യ വൈശ്വിക കേന്ദ്രരൂപേണ പ്രതിഷ്ഠാപിതമസ്തി. അസൌ ഉക്തവാൻ യത് വിശ്വം നൂതനാനാം വിശ്വസനീയ വിനിർമാണ കേന്ദ്രാണാം അന്വേഷണം കരോതി തഥാ ഭാരതം ഏതസ്യാഹ ആവശ്യകതായാഹ പൂർത്തയേ നിരന്തരം സജ്ജീകരോതി. സഹ പ്രതിപാദിതവാൻ യത് മഹത്വപൂർണേഷു ഉദ്യോഗേഷു ഭാരതസ്യ പ്രഗതിഹി വൈശ്വികാഹ ആപൂർത്തി ശൃംഖലാഹ സുദൃഢീകരിഷ്യതി തഥാ വിശ്വേ പരിവർത്തമാനാനാം ആപൂർത്തി ശൃംഖലാ സംബദ്ധാനാം ആഹ്വാനാനാം മധ്യേ നൂതനാവസരാണാം സൃജനം കരിഷ്യതി. പ്രധാനമന്ത്രി ഹ്യഃ നവദില്ല്യാം യശോ ഭൂമൌ സെമിക്കോൺ ഇന്ത്യ ഇത്യേതസ്യ പഞ്ചമ സംസ്കരണസ്യ ഉദ്ഘാടനം കുർവൻ ഏതത് ഉക്തവാൻ.
4: भारत हर वो कदम उठा रहा है जो हमें सेमी कंडक्टर इंडस्ट्री का एक प्रिफर्ड डेस्टिनेशन बनाए. भारत मदर ऑफ डेमोक्रेसी है. ऐसा देश जब एक क्रिटिकल इंडस्ट्री में सफल होता है तो इससे पूरी दुनिया की सप्लाई चेन को ताकत मिलती है. और आज जब सप्लाई चेन वेपनाइज हो रही है तब तो इसकी महत्ता बहुत बढ़ जाती है. भारत में हो रहे इस डेवलपमेंट को हमें इस बड़े नजरिए से भी देखना है. भारत की एक्सपीरियंस आपके सामने और भारत में बन रहे नए अवसर आपका स्वागत करने के लिए तैयार है.
3: ततः परं कार्यक्रमस्य अनन्तरं वार्ताहरान् सम्बोधयन् केन्द्रीय मन्त्री अश्विनी वैष्णवः उक्तवान् यत् सेमिकॉन 2.0 इति पारिस्थितिक तन्त्रस्य अन्तर्गतं अद्यावधि प्रायः 1,00,000 कोटि रूप्यकाणां निवेश सम्बद्धाः प्रतिबद्धताः प्राप्ताः सन्ति. भाजपेति दलेन प्रधानमन्त्रिणः नरेन्द्रमोदिनः 670तमस्य जन्मदिवसस्य उपलक्ष्ये ह्यः मासैकपर्यन्तं प्रवर्तमानस्य राष्ट्रव्यापिनः सेवा संकल्पाभियानस्य शुभारम्भः कृतः. अस्य अभियानस्य मुख्योद्देश्यं जनसेवायां प्रधानमन्त्रिणः प्रतिबद्धतां प्रकाशयितुं तथा जनान् विशेषतः युवकान् सेवाकार्येषु प्रवर्तयितुं प्रोत्साहयितुं च अस्ति. अनेन अभियानेन गुजरात राज्यस्य मुख्यमंत्री रूपेण श्रीमोदिनः 1,000,000,000 वर्षस्य अक्टूबर मासस्य सप्तमे दिनांके शपथ ग्रहणस्य 25 वर्ष पूर्तिरपि स्मर्यते. अभियानम् आगामी मासस्य 17 दिनांक पर्यन्तं प्रवर्तिष्यते. विदेश मन्त्रालयेन पारपत्र संशोधन नियमाः 26/26 इति अधिसूचिताः येन 80-90 शततम वर्षस्य पारपत्र नियमेषु संशोधनं कृतमस्ति. संशोधनानुसारं 15 वर्षात् न्यून वयस्काय बालकाय प्रदत्तं 36 पृष्ठयुतं साधारण पारपत्रं 5 वर्षपर्यन्तं उत वा तस्य 18 वर्ष वयः प्राप्तिपर्यन्तं एतयोः यत् पूर्वं भवति तत्पर्यन्तं वैधं भविष्यति. अमेरिका देशे भारतस्य राजदूतः विनयमोहन क्वात्रा उक्तवान् यत् भारतं विश्वस्य शीघ्रतम वर्धमानासु प्रमुखासु अर्थव्यवस्थासु अन्यतमं तथा ऊर्जसः तृतीयः बृहत्तमः उपभोक्ता अस्ति. विदेशमन्त्री डॉ एस जयशंकरः ह्यः थिम्फू नगरे भूटान नरेशेन जिग्मे खेसर नामग्येल वांगचुक इत्यनेन सह मेलनं कृतवान्. सामाजिक संचार पटले प्रकाशिते एकस्मिन् संदेशे डॉ जयशंकरः उक्तवान् यत् भारत भूटानयोः मध्ये विद्यमानां विशिष्टां मैत्रीम् इतोऽपि सुदृढीकर्तुं भूटान नरेश द्वारा प्रदत्त मार्गदर्शनं महत्वपूर्णमस्ति. पुरुष क्रिकेट क्रीडायां ह्यः रात्रौ नवदिल्ल्याम् आयोजिते तृतीये 20-20 अन्ताराष्ट्रिय द्वन्द्वे भारतेन अफगानिस्तान दलं 27-100 धावनांक ही पराजित्य त्रिस्पर्धात्मिका श्रृंखलायां सर्वासु तिसृषु स्पर्धासु विजयः अधिगतः इति वार्ताः.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൗജന്യ തൊഴിൽ പരിശീലനം തുടങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495999712. സീഡിറ്റിന്റെ കണ്ണൂർ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ DCA ഡാറ്റ എൻട്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, SSC, ST, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവ് ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9947763222. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകളുടെ ജില്ലാതല രജിസ്ട്രി തയ്യാറാക്കുന്നു. പ്രാദേശിക വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണിത്. വികസന മേഖലയിൽ സർക്കാരിനെ സഹായിക്കുന്ന സിവിൽ സർവീസ് സംഘടനകളുടെ സേവനം പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. താൽപ്പര്യമുള്ള സംഘടനകൾ വിലാസം, ഇമെയിൽ ID, ഫോൺ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, പ്രവർത്തന മേഖല, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് എന്നിവ സഹിതം dpokannoor@gmail.com എന്ന വിലാസത്തിൽ മെയിൽ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270075. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി അംഗങ്ങളിൽ അംഗത്വം റദ്ദായവർക്ക് പുതുക്കാൻ അവസരം. 31 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270081. കുറുമാത്തൂർ ഗവൺമെന്റ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. ഈ മാസം 22 വരെ പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9061762960. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൃഗചികിത്സാ സേവനത്തിന് പേരാവൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ ഡോക്ടർമാരുടെയും പേരാവൂർ, എടക്കാട്, ഇരിക്കൂർ, പയ്യന്നൂർ ബ്ലോക്കുകളിൽ ഡ്രൈവർക്കും അറ്റൻഡന്റിന്റെയും ഒഴിവുണ്ട്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഇന്ന് 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270067. അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ UPST ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 22 പകൽ 11 മണിക്ക്. തലശ്ശേരി കാവംഭാഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി ജൂനിയർ വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7593997023. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഹാൻഡ്ടെക്സ് ഇരിട്ടി ഡിപ്ലോയുടെ നവീകരിച്ച ഷോറൂം നാളെ രാവിലെ 9 മണിക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കൂടാളി താറ്റ്യോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 16th ഭാഗവത സപ്താഹം ഇന്നു മുതൽ 25 വരെ നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജില്ലാതല പട്ടയമേള ഇന്ന് കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാവിലെ 10 മണിക്ക് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
5: നീ കളിക്കല്ലേ?
4: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
6: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
5: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
6: പോന്നില്ലേ? എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ, പിന്നെ എന്നാന്നോളെ പ്രശ്നം.
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കു
6: ആന്ന്.
7: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 1.
8: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
9: ആഹാ, അങ്ങനെ പറഞ്ഞ?
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
9: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
10: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
9: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
9: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
7: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
8: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
11: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
8: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
11: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
8: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
11: കോക്കനട്ട്.
8: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
11: ഫോൺ 9188951780.
12: എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.
13: മനസ്സിലായോ?
14: രാജുട്ടാ, എഴുതി വാങ്ങിയിരടെ ഇവന്റെ സ്ഥാവര ജംഗമോ? അല്ല,
15: അന്തരാസ് കൂന്തരാസ് തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. പടേ
16: ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.
17: അല്ല, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കണ്ടേ? നിങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു താരസ്വരത്തിൽ. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
18: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
19: ഈശ്വര കെ ദർബാർ മേ മഹാത്മാ ഹു കെ ദുഷ്ട ആദമി ഹു കോയി നീ ജാൻ സക്താ ഹൈ മുസ്കോ ഭി ബുറാ പതാ നീ ചലേഗാ കെ മേരേ മേ ദുഷ്ടത കിത്നി ഭരീ ഹൈ യാ തോ മേരേ മേ സാധുത കിത്നി ഭരീ ഹൈ വോ തോ സാധു ഹൃദയ ഹൈ ദുഷ്ട ഹൃദയ വോ ജാൻനേ വാലാ തോ രാം ജി പഡാ ഹൈ.
20: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
21: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
22: റേഡിയോ മലബാർ 89.6 FM
10: സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: എനിക്കേതായാലും വിശ്രമം ഒട്ടും വിധിച്ചിരുന്നില്ല. അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ പണിമുടക്കം അവസാനിച്ച ഉടനെ എന്റെ സർവശ്രദ്ധയും ഖേര സത്യാഗ്രഹ സമരത്തിലേക്ക് തിരിക്കേണ്ടി വന്നു. ഖേര ജില്ലയിൽ പരക്കെ വിളപ്പിഴവ് കാരണമായി ഏകദേശം ക്ഷാമം പോലെയുള്ള ഒരു അവസ്ഥ ഉളവായിത്തീർന്നിരുന്നു. അതിൽ അക്കൊല്ലത്തെ നിലനികുതി പിരിവ് നിർത്തിവെച്ചു കിട്ടേണ്ടുന്ന കാര്യത്തെപ്പറ്റി ഖേരയിലെ പട്ടീദാർമാർ, അതായത് നികുതി കൊടുക്കാൻ ചുമതലയുള്ള കർഷകന്മാർ ആലോചിച്ചു വന്നു. ഞാൻ കൃഷിക്കാർക്ക് ഗണ്ഠിതമായ വല്ല ഉപദേശവും നൽകുന്നതിന് മുൻപായി തന്നെ ശ്രീയുത് അമൃത്ലാൽ ഠക്കർ ഖേരയിലെ സ്ഥിതിയെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് തന്നെയല്ല, നേരിട്ട് കമ്മീഷണറുമായി ആലോചന നടത്തുകയും ചെയ്തിരുന്നു. ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യ, ശ്രീയുത് ശങ്കർലാൽ പാരഖ് എന്നിവരും ഈ സമരത്തിൽ ഉറച്ചിറങ്ങിയിരുന്നു. അവർ ശ്രീയുത് വിട്ടൽഭായ് പട്ടേലും പരേതനായ സർ ഗോകുൽദാസ് കഹാൻദാസ് പാരഖും മുഖേന ബോംബെ നിയമനിർമ്മാണ സഭയിൽ ഇതിനെപ്പറ്റി ഒരു പ്രക്ഷോഭം പുറപ്പെടുവിച്ചു. അത് സംബന്ധിച്ച് ഒന്നിലധികം നിവേദക സംഘം ഗവർണറെ ചെന്ന് കാണുകയും ചെയ്തു. ഞാൻ അക്കാലത്ത് ഗുജറാത്ത് സഭയുടെ അധ്യക്ഷനായിരുന്നു. സഭ ഗവൺമെന്റിലേക്ക് ഹർജികളും കമ്പികളും അയച്ചു. കമ്മീഷണറുടെ ഭീഷണികളെയും അവമതികളെയും സഭ ക്ഷമയോടെ സഹിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാരുടെ അന്നത്തെ നടപടി ഇന്ന് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്ര വികൃതവും ഗൗരവഹീനവുമായിരുന്നു. കൃഷിക്കാരുടെ ആവശ്യം ഏറ്റവും വിശദവും മിതവുമായിരുന്നു. അതിന് നല്ല ന്യായബലവും ഉണ്ടായിരുന്നു. നിലനികുതി ചട്ടങ്ങൾ പ്രകാരം വിള നാലണയോ അതിൽ ചുരുങ്ങിയ സംഖ്യയോ വരെ താണുപോയാൽ അക്കൊല്ലത്തെ നികുതി മുഴുവനും നിർത്തിവെച്ചു കിട്ടുവാൻ കൃഷിക്കാർക്ക് അവകാശപ്പെടാം. വിള നാലണയിൽ കവിഞ്ഞ നിലയിലുണ്ടെന്നായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക്. നേരെമറിച്ച് കൃഷിക്കാരുടെ വാദപ്രകാരം അത് നാലണയിൽ താഴെയാണ്. ഗവൺമെന്റ് ഇത് ചെവിക്കൊള്ളുവാൻ ഭാവമില്ല. കാര്യം മധ്യസ്ഥ തീർപ്പിന് വയ്ക്കണമെന്ന് പരക്കെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഗവൺമെന്റിന് അനുചിതവും ദുസ്സഹവുമായി തോന്നുകയും ചെയ്തു. അപേക്ഷയും പ്രാർത്ഥനയുമെല്ലാം നിഷ്ഫലമായപ്പോൾ ഒടുവിൽ ഞാൻ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം സത്യാഗ്രഹം അവലംബിക്കാൻ പട്ടീദാർമാരോട് ഉപദേശിച്ചു. ഖേരയിലെ വളണ്ടിയർമാർക്ക് പുറമേ ഈ സമരത്തിൽ എന്റെ പ്രധാന ചങ്ങാതിമാരായി ശ്രീയുത് വല്ലഭായ് പട്ടേൽ, ശ്രീയുത് ശങ്കർലാൽ ബാങ്കർ, ശ്രീമതി അനസൂയ ബാഹൻ, ശ്രീയുത് ഇന്ദുലാൽ കഹ്നയാലാൽ യാഞ്ഞിക്, ശ്രീയുത് മഹാദേവ ദേശായി മുതലായവർ ഉണ്ടായിരുന്നു. ശ്രീയുത് വല്ലഭായിക്ക് ബാരിസ്റ്റർ എന്ന നിലയ്ക്കുള്ള ഒന്നാന്തരം പ്രാക്ടീസ് വർദ്ധിച്ചു വരികയായിരുന്നു. അത് നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം ഈ സമരത്തിൽ ചേർന്നത്. വാസ്തവത്തിൽ ആ പ്രാക്ടീസ് വീണ്ടും തുടരുവാൻ അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ തലസ്ഥാനം ഞങ്ങൾ നെടിയാദ് അനാഥാശ്രമത്തിലേക്ക് ഉറപ്പിച്ചു. ഞങ്ങൾക്കെല്ലാം ഒന്നായി താമസിക്കത്തക്ക വലുപ്പമുള്ള സ്ഥലം വേറെ ഉണ്ടായിരുന്നില്ല. ഇനി പറയുന്ന പ്രതിജ്ഞയിൽ സത്യാഗ്രഹികൾ ഒപ്പുവെച്ചു. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ വിള നാലണയിൽ താണുപോയിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനിയത്തെ കൊല്ലം വരെ നികുതി പിരിവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിച്ചു. എന്നാൽ ഗവൺമെന്റ് ഞങ്ങളുടെ പ്രാർത്ഥന അനുവദിച്ചില്ല. അതിനാൽ ഇക്കൊല്ലത്തെ നികുതി മുഴുവനുമോ ബാക്കിയോ ഞങ്ങൾ സ്വന്തം മനസ്സാലെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതല്ലെന്ന് ഇതിനാൽ ഗൗരവപൂർവ്വം പ്രതിജ്ഞ ചെയ്യുന്നു. തങ്ങൾക്ക് വിഹിതമെന്ന് തോന്നുന്ന എന്ത് നിയമ നടപടികളും ഗവൺമെന്റ് നടത്തുന്നത് ഞങ്ങൾക്ക് സമ്മതമാണ്. നികുതി അടയ്ക്കാത്തതിനാൽ വരുന്ന ഭവിഷ്യത്തുകൾ സന്തോഷപൂർവ്വം ഞങ്ങൾ സഹിച്ചുകൊള്ളാം. സ്വമനസ്സാലെ നികുതി അടച്ച് ഞങ്ങളുടെ വാദം വ്യാജമായ ഒന്നാണെന്ന് ഗണിക്കാനിടവരുത്തുകയോ ഞങ്ങളുടെ സ്വാഭിമാനത്തിന് കുറവ് വരുത്തുകയോ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഭൂമികൾ പിടിച്ചെടുത്തുകൊള്ളുവാൻ വിടുകയാണ്. എന്നാൽ ജില്ലയൊട്ടുക്കും രണ്ടാം കിസ്തിൻ്റെ പിരിവ് നിർത്തിവെക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്ന പക്ഷം ഞങ്ങളിൽ പണമടക്കാൻ കഴിവുള്ളവർ കൊടുക്കാനുണ്ടാവുന്ന മുഴുവൻ സംഖ്യയോ ബാക്കി സംഖ്യയോ അടച്ചുകൊള്ളാം. പണമടക്കുവാൻ കഴിവുള്ളവരും ഇപ്പോൾ അടക്കാതിരിക്കുവാൻ കാരണം അവർ അതടച്ചാൽ മറ്റുള്ള സാധു കർഷകർ തങ്ങളുടെ സംഖ്യകൾ അടക്കുവാനായി പരിഭ്രമത്തോടെ വീട്ടുസാമാനങ്ങൾ വിറ്റോ കടം വാങ്ങിയോ തങ്ങൾക്ക് തന്നെ കഷ്ടപ്പാട് വരുത്തിക്കൂട്ടിയേക്കുമെന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ സാധുക്കൾക്ക് വേണ്ടി നികുതി അടക്കാതിരിക്കേണ്ടത് അടയ്ക്കുവാൻ കഴിവുള്ളവരുടെയും കടമയാണെന്നാണ് ഞങ്ങളുടെ ബോധ്യം. ഈ സമരം വിവരിക്കുവാൻ വളരെ അധ്യായങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത് സംബന്ധമായ അനേകം മധുരസ്മരണങ്ങൾ വിട്ടു കളയേണ്ടി വരുന്നു. ഇതിനെപ്പറ്റി ഇതിനേക്കാൾ പൂർണ്ണവും അഗാധവുമായി അറിയണമെന്ന് ആവശ്യമുള്ളവർ ശ്രീ ശങ്കർലാൽ പാരഖ് കത്തിലാൽ ഖെയ്റ എഴുതിയിട്ടുള്ള പൂർണ്ണവും പ്രാമാണികവുമായ ഖെയ്റ സത്യാഗ്രഹ ചരിത്രം വായിക്കേണ്ടതാണ്. ഗാന്ധി ഗീതം.

0: ഐത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ഐത്തത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ പുരോഗതിയുടെ വഴിയിൽ ദുഷ്കരമായ ഒരു തടസ്സമായി നിൽക്കുക തന്നെ ചെയ്യും. കഠിന പ്രയത്നം കൊണ്ടും നാം അത് തകർത്തേ തീരൂ. നമുക്ക് സ്വരാജ് നേടുകയും ഐത്തം നിലനിർത്തുകയും ചെയ്യാമെന്ന ഒരു ഗൂഢവിചാരം നമ്മളിൽ പലർക്കും ഉള്ളതായി തോന്നുന്നു. ആ വിചാരത്തിൽ സഹജമായുള്ള വൈരുദ്ധ്യം അവർ കാണുന്നു പോലുമില്ല. സ്വരാജ് തൊടാവുന്നവർക്കെന്ന പോലെ തന്നെ തൊട്ടുകൂടാത്തവർക്കും ഉള്ളതാണ്. നാരായണവരത്തിൽ നിന്ന് ഒരു ലേഖകൻ എഴുതുകയുണ്ടായി, ഞങ്ങളുടെ ദിക്കിൽ പഞ്ചമന്മാരോട് ഹിന്ദുക്കൾ, വിശേഷിച്ചും ബ്രാഹ്മണർ, വളരെ ഹീനമായിട്ടാണ് പെരുമാറുന്നത്. ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ പാർക്കുന്ന തെരുവുകളിലൂടെ സഞ്ചരിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ബ്രാഹ്മണരോട് സംസാരിക്കുമ്പോൾ അവർ കുറെ അകന്നു നിൽക്കണം. ബ്രാഹ്മണർ എന്നതിനു പകരം സായിപ്പന്മാർ എന്നും പഞ്ചാമർ എന്നതിനു പകരം ഇന്ത്യക്കാരെന്നും ചേർത്ത് വായിക്കുക, എന്നിട്ട് എന്തു തോന്നുന്നുവെന്ന് നോക്കുക. എന്നാലും ചില സായിപ്പന്മാർ ചില ബ്രാഹ്മണരെക്കാൾ വളരെയേറെ നല്ലവരാണെന്നതിൽ എനിക്ക് സംശയമില്ല. ജന്മനിമിത്തം ഒരു സഹോദരനെ നാം ഭ്രഷ്ടനായി കരുതുന്നിടത്തോളം കാലം സ്വരാജ് നേടാൻ ഈശ്വരൻ നമ്മെ സമ്മതിക്കുകയില്ല.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്.

0: ഇൻഷുറൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്ത ബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ,
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്താ പ്രശ്നം?
4: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
6: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ $13 ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
7: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മേ ഏക് ശബ്ദ ഇസ്തമാൽ ഹോതാ ഹൈ, ടേപ്പ് ഔട്ട്. യേ വോ ദിൻ ഹോതാ ഹൈ ജബ് ചിപ്പ് ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ഹൈ, ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം രുക്താ നഹീ ഹൈ. ഉസീ ദിൻ അഗലേ വർജൻ പർ കാം ശുരു ഹോ ജാതാ ഹൈ. हमारे पहले फेज का साइज लगभग $8 बिलियन का था, जबकि सेकंड फेज का $13.5 बिलियन तक का हमने तय किया है.
6: സെമി കണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചിപ്പ് രൂപകൽപ്പന ശേഷി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സെമികോൺ 2.0 വഴി 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു.
8: The approach in Semicon 2.0 will be to promote the design companies in a very big way, both the startups as well as the large companies. Large companies would like to get into semiconductor design because the scope is huge now, the opportunities are huge. Startups can bring in innovative solutions which will be liked by the market.
6: 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. ദൌത്യത്തിന്റെ മേധാവികൾ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് റഷ്യൻ ലാൻഡ് ഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിലാക്കുക, സേനകളുടെ ശേഷി വികസനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സൈനിക ആസ്ഥാനത്ത് ചർച്ചകൾ നടത്തും. തുടർന്ന് കരസേനാ മേധാവി മോസ്കോയിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പശ്ചിമ ബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാനുദ്ദേശിക്കുന്ന പേരുകൾ ഇന്ന് രാവിലെ 11:00 അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ടശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. യുജിസി നെറ്റ് .nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. 2026 ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പങ്ങൾക്ക് കരുത്തേകി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. വിശദാംശങ്ങളിലേക്ക്.
9: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്തറിലെ സുരക്ഷാ ക്യാമ്പുകൾ ഇന്ന് ഷഹീദ് വീർ ഗുണ്ടധൂർ സേവാ ഡേര എന്ന പേരിൽ ആധുനിക ജനസേവന കേന്ദ്രങ്ങളായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ്, ബസ്തർ പണ്ടും തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ മേഖലയിൽ വന്ന വലിയ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളാണ് ഇതിനകം ആയുധം വച്ച് കീഴടങ്ങിയത്. ഇവർക്ക് നൈപുണ്യ പരിശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: അഫ്ഗാനിസ്ഥാനെതിരായ 3rd T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 13,756 പേരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ തുടർന്നും യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി യുഎസ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് രഖ്ജി എന്നിവരടങ്ങുന്ന പ്രധാന പ്രതിനിധി സംഘത്തിനും അവശ്യ ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക നിഷേധിച്ചിരുന്നു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 100,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

0: കാളിദാസ പ്രതിഭയുടെ കരുത്തും സൗന്ദര്യവും പൂർണ്ണമാകുന്നത് അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലാണ്. കവിത കാളിദാസസ്യ തത്ര ശാകുന്തളം വരം ശാകുന്തളേ ചതുർത്തോങ്ക തത്ര ശ്ലോക ചതുഷ്ടയം എന്ന ചൊല്ലി ശാകുന്തളത്തിൻ്റെ അതുല്യതയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നാല് ശ്ലോകങ്ങളിലൊന്നാണ് മേൽ പ്രസ്താവിച്ചത്. പരിഭാഷയും AR രാജരാജവർമ്മയുടേത്. ശകുന്തളോപാഖ്യാനം മഹാഭാരതം കഥയാണല്ലോ. പൗരരാജാവായ ദുഷ്യന്തൻ നായാട്ടിന് കാട്ടിൽ ചെന്നപ്പോൾ കണ്ണുമഹർഷിയുടെ വളർത്തുമകൾ ശകുന്തളയെ കാണുന്നു. അതിസുന്ദരിയായ അവളെ ഗാന്ധർവ വിധി പ്രകാരം പരിണയിച്ചു. രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വഴിയെ ആളയക്കാമെന്ന് പറഞ്ഞ് ദുഷ്യന്തൻ തിരികെ പോയി. പക്ഷേ ദുർവാസാവിന്റെ അതിർകവിഞ്ഞ കോപത്തിന്റെ ആളിക്കത്തലാൽ അദ്ദേഹം അവളെ മറക്കുകയാണ് ഉണ്ടായത്. ഗർഭിണിയായ ശകുന്തളയെ വളർത്തച്ഛനായ കണ്ണുമണി രാജധാനിയിലേക്ക് അയക്കുന്ന വേളയിൽ ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ശകുന്തളയ്ക്ക് നൽകുന്ന ഉപദേശം ഒരിക്കൽ കൂടി ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ പെടുത്തട്ടെ.
1: സേവിച്ചിടുക പൂജ്യരെ.

0: ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ എങ്ങനെ ഗൃഹിണി, അതായത് വീടിൻ്റെ ലക്ഷ്മിയാകും എന്ന് പറയുകയാണ് കണ്ണു മഹർഷി. വീട്ടിലെ മുതിർന്നവരെ, ഗുരുജനങ്ങളെ സേവിക്കണം. രാജാവായതിനാൽ ബഹുഭാര്യാത്വം സ്വാഭാവികം. അതിനാൽ മറ്റു ഭാര്യമാരെ കൂട്ടുകാരികളായി കാണണം. എതിരാളിയോട് പോലും സ്നേഹം. മാത്രമല്ല, ഭർത്താവിൽ നിന്ന് ചിലപ്പോൾ തിരസ്കാരമോ കയ്പോ കിട്ടിയാലും അയാളോട് വെറുപ്പ് കാണിക്കരുത്, അതായത് ഇടഞ്ഞു നിൽക്കരുത് എന്നർത്ഥം. ഭൃത്യരോട് ദയ കാണിക്കണം. അധികാരത്തിൻ്റെ അഹങ്കാരം പാടില്ല. പണവും ഭാഗ്യവും വന്നാൽ ഞെളിയരുത്. ഇങ്ങനെ ജീവിച്ചാൽ ഒരു കന്യക ഗൃഹിണിയാകും, അല്ലെങ്കിൽ അവൾ ആ വീടിനെ ഒരു ഒഴിയാബാധയായി മാറും. യഥാർത്ഥത്തിൽ ഈ ഉപദേശം പഴയ പുരുഷാധിപത്യ കാലത്തെ ചിത്രമാണ് പ്രദാനം ചെയ്യുന്നത് എങ്കിലും പുതുകാലത്തും ഒരു കുടുംബം നയിക്കാൻ വേണ്ട ഗുണങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു പെണ്ണിന് മാത്രമല്ല ആണിനും ബാധകമായ ഒരു മാനേജ്മെന്റ് പാഠം. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണെങ്കിലും ഇതിലെ ബഹുമാനം, ദയ, വിനയം, അഹങ്കാരമില്ലായ്മ തുടങ്ങിയ മൂല്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. എന്നാൽ ഭർത്താവിനോടുള്ള ഏകപക്ഷീയമായ അനുസരണം, സ്ത്രീയുടെ ജീവിത ലക്ഷ്യം ഗൃഹിണിയാകുന്നതിൽ മാത്രം ഒതുക്കൽ തുടങ്ങിയ ആശയങ്ങൾ ആധുനിക സമത്വബോധവുമായി പൊരുത്തപ്പെടാത്തതാണ്. അതേസമയം ഭർത്താവിനോടും ഭാര്യയോടും പരസ്പര ബഹുമാനം, ക്ഷമ, കരുണ, ഉത്തരവാദിത്തം എന്ന രീതിയിൽ ആശയങ്ങളെ പുനർവായിക്കുമ്പോൾ അവയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
4: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും. എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
1: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
0: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
1: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
0: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
1: എടോ, അത് പിന്നെ.
0: തെറ്റാണ് നിങ്ങളുടെ ചിന്ത, തിരുത്തണം. നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.

കാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിൻ്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിൻ്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM. ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ. മധുരഗീതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും.
0: കന്നിമാസമാണ് മലയാള സിനിമയിലെ കന്നിയിൽ തുടങ്ങുന്ന ഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ.
2: കന്നിമാസത്തിലെ ആയില്ല നാളിലെ
0: ഒരു പഴയ ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാം. പി ഭാസ്കരൻ ഗാനരചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് 1966 പുറത്തിറങ്ങിയ തറവാട്ടമ്മ. സത്യനും അടൂർ ഭാസിയും ഷീലയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച സിനിമയിലെ ഒരു ഗാനം. എം എസ് ബാബുരാജിൻ്റെ ഈണം, യേശുദാസിൻ്റെ ആലാപനം. കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന് കണ്ണായി തന്നെ ഞാൻ വളർത്തും.

തച്ചുളിയോദയനൻ എന്ന വടക്കൻ പാട്ട് കഥയിലും കന്നിയിൽ തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. 1964 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി പി ലീല പാടിയ ഗാനം. കന്നി നിലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി.

1980 പുറത്തിറങ്ങിയ അങ്ങാടി എന്ന ജയൻ സിനിമയിലെ ഒരു ഒപ്പന ഗാനത്തിലും കന്നി എന്ന പദമുണ്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം, പി സുശീലയും സംഘവുമാണ് ആലപിച്ചിരിക്കുന്നത്. കന്നിപ്പളുങ്കേ പൊന്നും കിനാവേ സുന്ദരി പുന്നാരേ

കെ ജി മാർക്കോസിന്റെ ശബ്ദത്തിൽ അനശ്വരമായ ഒരു ഗാനമാണ് കേൾക്കാത്ത ശബ്ദം എന്ന പടത്തിൽ ജോൺസന്റെ ഈണത്തിൽ മാർക്കോസിനൊപ്പം ജെൻസിയും ചേർന്ന് പാടിയ ഒരു ഗാനം. കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കേ.

1983 പുറത്തിറങ്ങിയ വീണപൂവ് എന്ന സിനിമയിലെ ഒരു ഗാനം. മുല്ലനിഴയുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം. യേശുദാസും ജെൻസിയുമാണ് പാടുന്നത്. കന്നിമാസത്തിലായില്ലും നാളിൽ

ചിത്രം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. 1990 ഈ സിനിമ പുറത്തിറങ്ങിയത്. ജയറാം, ഉർവശി, തിലകൻ എന്നിവർ അഭിനയിക്കുന്ന ഒരു ഗാനരംഗത്ത് കന്നി എന്ന പദം വരുന്നൊരു പാട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ രചന, ജോൺസന്റെ സംഗീതം, വേണുഗോപാലും ചിത്രയും ചേർന്ന് ആലപിക്കുന്നു. കന്നിക്കാവടി പൂനിറങ്ങൾ നിന്നിൽ ചായുറങ്ങി.

1995 പുറത്തിറങ്ങിയ കൊക്കരക്കോ എന്ന സിനിമയിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, കണ്ണൂർ രാജന്റെ ഈണം. യേശുദാസ് ആലപിക്കുന്നു. കന്നിക്കിനാവിന്റെ കുഞ്ഞിക്കുരുന്നിളം പ്രാവേ പോകയുള്ളൂ.

ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, അലപനം ചിത്രയും സംഘവും. കന്നിനില പെൺകുടിയെ കണ്ണുകളിൽ നാണമെന്താണ്.

ചിത്രം സ്വയംവര പന്തൽ. ഗിരീഷ് പുത്തഞ്ചിയുടെ രചന, ജോൺസന്റെ ഈണം. ആലാപനം ജി വേണുഗോപാൽ. കന്നിനില കൈവളയും കളഭമുകിൽ കസവൊളിയും.

കന്നി എന്ന പദം വരുന്ന പാട്ടുകളിൽ ശ്രോതാക്കളുടെ മനസ്സിലുണരുന്നൊരു ഗാനമുണ്ടാവും, കുബേരൻ എന്ന പടത്തിലെ ഗാനം. മോഹൻ സിത്താരയുടെ ഇണം, ഗിരീഷ് പുത്തഞ്ചിയുടെ രചന, ആലപനം യേശുദാസ്. കന്നിവസന്തം കാറ്റിൽ മോളും കന്നഡ രാഗങ്ങൾ.

2010 പുറത്തിറങ്ങിയ ആത്മകഥ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം നൽകി കാർത്തിക് പാടിയ ഗാനം. കന്നിത്തിങ്കൾ മിന്നിച്ചിന്നും പോലെ മുത്തുമണിക്കൊഞ്ചലേ നീ വന്നു.

0: കന്നി എന്ന പദത്തിൽ ആരംഭിക്കുന്ന ഏതാനും മലയാള സിനിമാ ഗാനങ്ങളാണ് ഇന്ന് മധുര ഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടത്. മധുര ഗീതങ്ങൾ.
1: ബിജുട്ട, നീ എങ്ങോട്ടാ?
2: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
1: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
1: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്താ പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
7: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
8: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
7: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
8: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 മാപ്പിളപ്പാട്ടുകൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 തർക്കജാലകം. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ. ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്. മേഘരാജീവൻ എഴുതിയ ഗാനം മഴമേഘമേ. ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സേഫാണ്. രേഖ ഭിനീഷ് എഴുതിയ കഥ നീലിമ എന്ന വെളിച്ചം, അവതരിപ്പിക്കുന്നത് ഉഷാ പ്രദീപ് വിളമ്മന. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിവെറ്റ് സ്കൂൾ. ഇതിൽ ശ്രീശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ഗാനലയം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകങ്ങളും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന റഷ്യൻ ഉപരോധ ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. റഷ്യക്കും ഇറാനുമെതിരെയുള്ള ഉപരോധങ്ങൾ ശക്തമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. റഷ്യൻ ഉപരോധ ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കിയതിനോട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അനധികൃത സ്വത്തു സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷം കഠിന തടവും 384,892 രൂപ പിഴയും വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. പിഴ അടച്ചില്ലെങ്കിൽ 2 മാസം അധിക തടവുകൂടി അനുഭവിക്കണമെന്ന് കോട്ടയം എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് KV രജനീഷ് വിധിച്ചു. തച്ചങ്കരിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു മുൻ DGP അഴിമതി കേസിൽ ജയിലിലാകുന്നത്. അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ നിന്ന് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമ ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ രാത്രിയോടെ മാനന്തവാടി ജില്ലാ ജയിലിൽ അടച്ചു. ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി ഓതിക്കൻ കുടുംബാംഗം ഗുരുവായൂർ ചാമുണ്ടേശ്വരി പഴയത്തുമന സതീശൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് കാലാവധി. പുതിയ സർക്കാർ വന്നതിനുശേഷം മുഖ്യമന്ത്രി നല്ല സഹകരണമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളുടെ ലഭ്യതയിലേക്ക് ഒരു MP കേന്ദ്രമന്ത്രിക്കോ കൊടുക്കേണ്ട പിന്തുണ കഴിഞ്ഞ 10 വർഷം കിട്ടാത്തത് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. N. ചന്ദ്രശേഖരന് 3rd ചെയർമാനാകുന്നതിന് പിന്തുണയുമായി ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡ് യോഗം. ഇന്നലെ മുംബൈയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ 5 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്നതിന് ഭൂരിപക്ഷ അംഗങ്ങളും അനുകൂലിച്ചു. അഭിഷേക് ശർമ്മയുടെ തീതുപ്പിയ ബാറ്റിംഗിന് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ ബൌളർമാർ തരിപ്പണം. 30 പന്തിൽ സെഞ്ചുറി തികച്ച് 2020 ക്രിക്കറ്റിലെ ഇന്ത്യക്കാരന്റെ വേഗമേറിയ ശതകം സ്വന്തം പേരിലാക്കി അഭിഷേക്. 34 പന്തുകളിൽ 108 റൺസ് എടുത്ത് പുറത്തായി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേളയിൽ 1845 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് കലക്ടർ പി വിഷ്ണുരാജ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്യുക. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ റാലി ഗാല 2026 ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ 7 ഉപജില്ലകളിൽ നിന്നായി 1200ൽ പരം സ്കൌട്ടുകളും ഗൈഡുകളും പങ്കാളികളാവും. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലും സർവകലാശാല സെന്ററുകളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. വിവിധ കോളേജുകളിൽ SFIയും KSU MSF മുന്നണിയും തമ്മിലാണ് പ്രധാനമായും മത്സരം. ധർമ്മടൻ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ആകെയുള്ള 32 സീറ്റിൽ 23 സീറ്റുകൾ SFI സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിലെ 1186 ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഗുണനിലവാര സർട്ടിഫിക്കറ്റോ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡോ ഇല്ലാത്ത വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച 3 ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. അതിർത്തി സംസ്ഥാനങ്ങളിലെ SIR നടപടികളെ തുടർന്ന് ബംഗ്ലാദേശ് പൌരന്മാർ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ്. അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. തൃശ്ശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടും നടത്തി. പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ നിർദ്ദേശപ്രകാരമാണ് വഴിപാടുകൾ നടത്തിയത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ കത്തിലെ തുടർ നടപടിയിൽ 2 ദിവസത്തിനകം അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നിയമോപദേശം നൽകും. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി അഡ്വക്കേറ്റ് ജനറലും പ്രോസിക്യൂഷൻ ഡയറക്ടറും ചർച്ച നടത്തി. കുറിപ്പടി വേണ്ട മരുന്നുകളുടെ വിൽപ്പന കർശനമായി നിരീക്ഷിക്കുന്നതിന് മെഡിക്കൽ സ്റ്റോറുകളിൽ CCTV ക്യാമറ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ അനധികൃത വിൽപ്പന തടയാൻ 1945 ഡ്രഗ്സ് ചട്ടത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയുടെ കരട് വിജ്ഞാപനത്തിലാണ് നിർദ്ദേശം. കേരളത്തിൽ രാത്രിയിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ അനുയോജ്യമായ പമ്പ്ഡ് സ്റ്റോറേജ് വൈദ്യുതി ഉൽപ്പാദന പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ വൈകും. 2008 മുതൽ ചർച്ച തുടങ്ങിയെങ്കിലും 2 പദ്ധതികളിൽ മാത്രമാണ് ഇതുവരെ നടപടി മുന്നോട്ട് പോയത്. 6,580 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന 14 പദ്ധതി KCB 4,950 മെഗാവാട്ടിന്റെ 10 പദ്ധതി എനർജി മാനേജ്മെന്റ് സെന്ററും കണ്ടെത്തി. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ഇപ്പോഴും പ്രാഥമിക സാധ്യതാ പഠനത്തിന്റെ ഘട്ടത്തിലാണ്. ആഗോള ചിപ്പ് ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയെ വിശ്വസ്തമായ ബദൽ കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തന്റെ 76th ജന്മദിനത്തിൽ സെമികോൺ ഇന്ത്യ 5th പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ പ്രധാന ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ 76th ജന്മദിനം ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസാ പ്രവാഹം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുവേണ്ടി ഇന്ത്യയിലെ എംബസി ആശംസ അറിയിച്ചു. ഇരു വിഭാഗങ്ങൾ തമ്മിൽ കലാപം നടന്ന മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ടായ അസ്വാഭാവിക മരണങ്ങളിൽ ഞെട്ടലറിയിച്ച് സുപ്രീംകോടതി. ഇതേക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ക്യാമ്പുകളിലെ 34 മരണങ്ങളിൽ 20 പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് സഹായധനം. പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. അപകടങ്ങളെ വിവേകത്തോടെ വേണം നേരിടാനെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പരിശീലനം പൂർത്തിയാക്കിയ 141 അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിലും പ്രളയവും ഉൾപ്പെടെ കേരളത്തിലെ മാറുന്ന സാഹചര്യങ്ങൾ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ജീവനെ തെരയുന്നത് അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ്. ജമ്മുകാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡ് ആസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണത്തിന് 10 പിന്നിടുന്നു. 2016 സെപ്റ്റംബർ 18 പുലർച്ചെ 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ ക്യാമ്പിലേക്ക് നുഴഞ്ഞുകയറി വെടിവെച്ചും ഗ്രനേഡ് ആക്രമണവും നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ 19 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. ആറളത്ത് നിർമ്മിക്കുന്ന ആനമതിലിന്റെ പ്രവൃത്തി 31 ഡിസംബർ പൂർത്തീകരിക്കാൻ കളക്ടർ P വിഷ്ണുരാജന്റെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ തീരുമാനം. മതിലിന്റെ നിർമ്മാണ പുരോഗതി കളക്ടർ നേരിട്ട് വിലയിരുത്തി. കായിക വാർത്തകൾ. 2020 ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ 127 റൺസിന് ജയം. പരമ്പര 3-0 തൂത്തുവാരി. കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ആദ്യ മത്സരം. എതിരാളി ജപ്പാൻ. മലയാളി താരം നിഹൽ സരിന്റെ മികവിൽ ചെസ് ഒളിമ്പ്യാഡ് രണ്ടാം റൌണ്ടിൽ ഇന്ത്യക്ക് ജയം. ഓപ്പൺ വിഭാഗത്തിൽ ഇന്തോനേഷ്യയാണ് ഇന്ത്യ മറികടന്നത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: നമസ്കാരം. നാട്ടിലെ പാട്ടിന്റെ നേരമാണ് നാട്ടിലെ പാട്ടിലേക്ക്. നമുക്ക് രണ്ട് അതിഥികളെ കിട്ടിയിട്ടുണ്ട്. അവരൊരുപാട് ദൂരത്തു നിന്നാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ സന്ദർശിക്കാൻ വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ മുഖവര കൂടാതെ അവരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് സുകുമാർ അരിക്കുഴ എന്നാണ് എന്റെ പേര്. തൊടുപുഴക്കാരനാണ്.
0: തൊടുപുഴക്കാരനാണ്.
1: ജില്ലക്കാരനാണ്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. കേരള ബാങ്കിന്റെ മുൻരൂപം. അവിടുന്ന് റിട്ടയർ ചെയ്തതാണ്. സാഹിത്യ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാഹിത്യ മേഖല 10 പുസ്തകം, ക്യാപ്സ്യൂൾ കവിതകൾ മാത്രം എഴുതി പോരുന്ന ഒരു മനുഷ്യനാണ്. 9 ക്യാപ്സ്യൂൾ കവിതാ സമാഹാരങ്ങളും 1 ചെറുകുറിപ്പുകളുടെ ലേഖന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കവിത 1 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് കടുകും കടലും എന്നുള്ള പുസ്തകമാണത്.
0: കടുകും കടലും, അതായത് ചെറുതും വലുതും അല്ലേ.
1: അറിഞ്ഞതാകെ കടുകോളം, അറിയാനുള്ളത് കടലോളം.
0: അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നർത്ഥം.
1: എന്നാ സംശയം, ഒരു
0: ഞങ്ങളൊന്നും അറിഞ്ഞില്ല.
1: ഒരു സൂചിമനയോളം കാര്യങ്ങൾ ഒരു മനുഷ്യനും മനസ്സിലാക്കിയിട്ടില്ല. അണുവിനെ കുറിച്ച് വല്ല പിടിയുണ്ടോ?
0: അതെ.
1: നമ്മളെ ഒരു സെല്ലിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിവുണ്ടോ? ഒരു വെറും ഒരു കണ്ണിൽ ഇട്ടാൽ കാണാൻ കരുകരുക്കില്ലാത്ത ഒരു സെല്ലിനെ കുറിച്ച് പൂർണ്ണ വിവരം മനുഷ്യന് കിട്ടിയിട്ടില്ല. അപ്പൊ അവന്റെ അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ഞാൻ സർവജ്ഞനാണെന്ന ചിന്തയിൽ അഭിരമിച്ച് വേറെയുള്ള ആളുകളെ പൊട്ടന്മാരാക്കി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തെങ്കില്. ഇത് അവരൊരു തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്.
0: അതാണ്, അത് ആ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തങ്ങും. എന്ന് വെച്ചാൽ കടുകോളെ അറിഞ്ഞുള്ളൂ, കടലോളം പോലും നമ്മൾ അറിഞ്ഞു.
1: എന്റെ അറിവാണ് ഈ ലോകത്തിലേക്കും വലിയ അറിവെന്ന് ചിന്തിച്ചിടുന്നവർക്ക് എന്താണ് നമ്മൾക്ക് ഉപദേശമേകാനാകുന്നതെന്ന് ചിന്തിച്ചിടണം. എന്റെ അറിവൊന്നും അല്ല സത്യത്തെങ്കില്. ഓരോ മനുഷ്യനും ഇത് ബാധകമാണ്. അവൻ അറിയില്ല എന്നുള്ളത് സമ്മതിക്കാൻ, എനിക്കറിയാൻ പാടില്ലാത്ത വളരെ നിസ്സാര കാര്യമാണെങ്കിലും, നിസ്സാരമൊന്നുമില്ല, അറിയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അത് അറിയാൻ പാടില്ലെന്ന് പറയുന്നതാണ് അന്തസ്.
0: അതെ.
1: അതിന് ഉരുണ്ട് കളിക്കുന്നതാണ് അന്തസ് എന്നാണ് ആളുകളുടെ തെറ്റിദ്ധാരണ. അറിയാൻ പാടില്ല എന്ന് പറയാൻ മടി.
0: മടി
1: എന്തിനാ മടിക്കുന്നത്? അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ
0: പാടില്ലെന്ന് പറയുന്നു പറഞ്ഞാൽ മതിയല്ലോ.
1: അത് വളരെ ലളിതമാണത്. അതിനൊരു ഒരു ആർജവമുണ്ട്. ആ മനുഷ്യനോട് നമുക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് ഇന്ന കേസ് അറിയാൻ പാടില്ല, നിസാരമാണെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും കൽപ്പിച്ച് സങ്കല്പിച്ച് നൽകുന്ന പ്രാധാന്യം കൂടുതലും പ്രാധാന്യം കുറവും ഒക്കെ ഉള്ളൂ. പക്ഷെ അറിയാൻ പാടില്ലാത്ത കേസ് അറിയാൻ പാടില്ല.
0: ഇപ്പോ തൊടുപുഴയെന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടൊക്കെ ഇഷ്ടമായോ?
1: ഓ, നിങ്ങളുടെ നാടെന്ന് പറഞ്ഞ കണ്ണൂര്
0: ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടോ?
1: വന്നിട്ടുണ്ട്. ഈ മട്ടന്നൂർ എന്ന് പറയുന്നത് തന്നെ മട്ടന്നൂര് ചെണ്ട വിദ്വാന്റെ
0: ശങ്കരൻകുട്ടി
1: എന്ന് പറയുന്ന ആള് ചെണ്ടയിൽ മാജിക്ക് കാണിക്കുന്ന ഒരു ഒരു വലിയ മനുഷ്യന്റെ നാടാണ്. ഇപ്പൊ മട്ടന്നൂർ എന്ന് പറയുന്നത് ശങ്കരൻകുട്ടി
0: വരാളുടെ
1: ഒരു പ്രദേശം എന്നുള്ള രീതി.
0: അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ സാർ?
1: ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടേ ഉള്ളൂ. പുള്ളി മേളത്തിൽ നിൽക്കുന്ന, ചെണ്ട പ്രയോഗത്തിൽ നിൽക്കുന്ന ഫോട്ടോ.
0: അതെ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പേര് ഇതുപോലെ കലാകാരന്മാരായിട്ടുണ്ട്. അത് മാത്രല്ല, നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ നാടാണ്, ഇതിന്റെ തൊട്ട് താഴെയാണ് ടീച്ചർ വീട്.
1: അവരൊരു വിധം മാന്യമായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്ത് ഒരു പേരെടുക്കുകയും പ്രാപ്തി കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്.
0: അപ്പൊ സാറിന്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: എന്റെ വീട്ടിൽ ഭാര്യ, 2 ആമ്പുള്ളേര്.

0: കഴിഞ്ഞപ്പോൾ എൻറോൾ ചെയ്ത് അത് കഴിഞ്ഞ് എല്ലാം എം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ
1: പോകും.
0: തൊടുപുഴ മുട്ടം. ഞാനും എൽ എൽ ബി കഴിഞ്ഞ് എൻറോൾ ചെയ്ത മനസ്സിലാണ്. ഞാൻ പ്രാക്ടീസിന് പോകാറില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖല ഈ സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അത് എനിക്ക് പഠിക്കണമെന്നുള്ള ഒരു ആകാംക്ഷ, ഒരു ഒരു ചിന്ത എന്നെ സ്ഥിരമായിട്ട്, അതായത് ഒരു എൽ എൽ ബി പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. നമുക്കൊരു സാമാന്യ വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും തന്നെ
1: ഒരു
0: അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൽ എൽ ബി അതിന്റെ സബ്ജക്റ്റ് സിലബസ് നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. പിന്നെ നമ്മുടെ പ്രൊമോഷനെ അത് ഡിഗ്രി വേണം എന്നൊക്കെ, ഡിഗ്രി ഇപ്പോൾ ബി എ മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ ചേർന്ന് പഠിച്ച മനുഷ്യനാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ടാ എൽ എൽ ബിക്ക് പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആവശ്യമാണ്. ഓരോ സംഗതിയും പഠിക്കും തോറും ഇത് പഠിക്കേണ്ടതായിരുന്നല്ലോ, നേരത്തെ ഇത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒരു തരം അസഖ്യത സൃഷ്ടിക്കും. എന്ത് കേസാണെങ്കിലും പുതിയ കേസ് പഠിക്കാനുള്ള ഒരു താല്പര്യം, ഒരു ആകാംക്ഷ.
1: സാറ് പറഞ്ഞു വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായന ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്ന്
0: തോന്നുന്നു. എനിക്ക് ഇഷ്ടമാണ്. കാരണം അതിന് വായിക്കുമ്പോൾ, വായിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പല സംഗതിയും അതിന്റെ കവിതകൾ തന്നെ വരുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതുമായിട്ട് നല്ല നല്ല സ്വയംഭൻ വാചകങ്ങൾ, നമുക്ക് രസമുള്ള വാക്കുകൾ വാചകങ്ങൾ വരുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ അവിടെ രണ്ടുപേര് ഈ കവിത നമുക്ക് വീണ് കിട്ടും. അങ്ങനെ
1: അങ്ങനെയാണ് ക്യാപ്സ്യൂൾ കവിതകൾ
0: അങ്ങനെയും വീണ് കിട്ടാറുണ്ട്. അല്ലാത്ത രീതിയിലും വീണ് കിട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ എന്നുള്ള ആ കവിത, മുട്ടുവേദന എന്ന് പറഞ്ഞ ആ കവിത, ഞാൻ ഒരു രാവിലെ നടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചേടത്തി ഒരു മൊന്തേ കണ്ട് പാല് മേടിക്കാൻ അടുത്ത വീട്ടിൽ നിന്ന് പാല് മേടിക്കാനായിട്ട് പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അതിൻ്റെ അടുത്ത ഒരു വീട്ടിലെ ഒരു പട്ടി, ഒരു ബടാമുണ്ടം പട്ടി, ഈ കുറച്ചുകൊണ്ട് ഭയങ്കര ഇടി മുഴങ്ങണ ശബ്ദത്തിൽ കുറച്ചുകൊണ്ട് ഇവരുടെ പുറകെ. അപ്പം എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് മുട്ടുവേദനയുണ്ട് സാറേ, അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഈ മുട്ടുവേദന എടുത്ത് നടക്കാൻ വിഷമിക്കുന്ന ആ സ്ത്രീ പുലി പായണ മാതിരി പാഞ്ഞു പോയി വേറൊരു വീടിൻ്റെ തുറന്നു കിടന്ന ഗേറ്റിൽ കയറിയിട്ട് ആ ഗേറ്റ് അടച്ചു. അപ്പം ഈ പട്ടി പോയി ആ ഗേറ്റിലും മണത്തു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക്
1: വന്ന്
0: വീണ ഒരു ഈരടിയാണ് പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ മുട്ടിന് വേദന പമ്പ കടക്കും.
1: നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടുമല്ലോ.
0: പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, നമ്മുടെ ഈ പട്ടിയെ കുറിച്ചും പാമ്പിനെ കുറിച്ചിട്ടുള്ള ഭയം പേടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഫീഡ് ചെയ്ത് സേവ് ആയേക്കുന്നത്. നമ്മളൊരു ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഫോഴ്സ് ആ ശരീരം പ്രയോഗിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയി കഴിയുമ്പോൾ ചില ആൾക്കാർ ഒറ്റയ്ക്ക് വണ്ടി പൊക്കി ആളുകൾ രക്ഷപ്പെടുത്തിയതൊക്കെ ആയിട്ട് അപൂർവമായിട്ട് നമ്മൾ പത്രത്തിൽ
1: വായിച്ചത്.
0: അതൊരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ഈരടി എനിക്ക് വീണ്
1: കിട്ടി. എനിക്ക് തോന്നുന്നു സാറിന്റെ കവിതകളൊക്കെ ഇതേപോലത്തെ ഓരോരോ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അല്ലേ?
0: ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കവിതകളുടെ ഒരു എൻ്റെ അടിസ്ഥാനപരമായ രീതി എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത സമബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സമബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാനോ അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാനോ സാധിക്കില്ല. സമബുദ്ധി എന്ന് പറയുന്നത് ഇത് ബുദ്ധമതത്തിൽ നിന്ന് പോകുന്നതാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ പോലെ തന്നെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നതിൽ സമബുദ്ധി അപാരമായിട്ടുണ്ട്. ബുദ്ധമതത്തിൽ നിന്നാണ് ഇത് പോന്നിട്ടുള്ളത്. അംബേദ്കറെ ബുദ്ധമതം പഠിച്ചതുകൊണ്ടാണ് ഭരണഘടന നിർമ്മിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന ആ സംഭവം ഏറ്റവും ഭംഗിയായിട്ട് അത് മാറ്റം വരാത്ത രീതിയിൽ റൈറ്റ് ടു ഈക്വാലിറ്റി ഭരണഘടനയിൽ ചേർക്കാനിടയായത് അതുകൊണ്ടാണ്. അപ്പൊ സമബുദ്ധിയാണ്, സമഭാവനയാണ് ഏറ്റവും ഉദാത്തമായ ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് ധാർമ്മികതയിൽ അധിഷ്ഠിതമാണ്. സമബുദ്ധി ഇല്ലാത്തവൻ വേറെ സാഹോദര്യം ഉണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. ത്യാഗ മനസ്ഥിതി ഉണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ സമബുദ്ധി വേണം. സൗഹൃദം നിഷ്കളങ്കമായിട്ടുണ്ടാവണമെങ്കിൽ സമബുദ്ധി വേണം. അവിടെ ഈ വെർട്ടിക്കലായിട്ടുള്ള കേസ് പറ്റില്ല, ഹൊറിസോണ്ടലായിട്ടുള്ള കാര്യങ്ങളാണ്
1: പറ്റുന്നത്.
0: ജാതിയുടെ വെർട്ടിക്കൽ രീതി ബ്രാഹ്മണ

0: ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ആ ചിന്തയ്ക്ക് ഒരു ആധ്യാത്മികതയും ഇവിടെ പ്രദാനം ചെയ്യാൻ പറ്റില്ല. സമബുദ്ധിയോട് കൂടിയിട്ട് മനുഷ്യരെ കാണാൻ പറ്റില്ല. ഹൊറിസോണ്ടലായിട്ട് വരുമ്പോൾ മാത്രമാണ്, അതാണ് മാനവികത എന്ന് പറയുന്ന മനുഷ്യത്വം, മനുഷ്യത എന്നൊക്കെ പറയുന്നത്. അതാണ് എൻ്റെ ഒരു, അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോട് ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റാറില്ല. അപ്പോൾ റൈറ്റ് ടു ഈക്വാളിറ്റി എന്ന് പറഞ്ഞ കേസാണ്, അതിൻ്റെ ഭാഗങ്ങളാണ് ഈ ആധ്യാത്മികത മുഴുവനും. ഏത് ഗ്രന്ഥമെടുത്താലും അതാണ് അടിസ്ഥാന മൂല്യം. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന മൂല്യം സമബുദ്ധിയാണ്. അതാ എൻ്റെ ഒരു ചിന്ത, ഉറച്ച ചിന്ത.
1: ഉറച്ച ചിന്ത എന്ന് തന്നെ പറയാം.
0: ഉറച്ച ചിന്ത അതാണ്.
1: ഓക്കെ, അപ്പൊ സാറ് ഇങ്ങോട്ടേക്ക് ഈ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ കണ്ണൂരേക്ക് വരാനുള്ള കാരണം നമ്മൾ റേഡിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണോ അതോ?
0: അത് കാരണമാണ്, റേഡിയോ സ്റ്റേഷൻ കാണണം, പിന്നെ നമ്മുടെ സുരേഷ് ബാബു എന്ന് പറഞ്ഞ മാന്യദേഹത്തെ ഒന്ന് കാണണം, ഞങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട് കുറെ നാളായി ഞങ്ങളെ.
1: നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പരിചയം, രഘുത്തമൻ സാറും സാറും ഇങ്ങനെ പരിചയം വന്നത്?
0: കവിയരങ്ങിൽ വെച്ച്, എറണാകുളത്ത് കവിയരങ്ങിനൊക്കെ പോവാറുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട്.
1: അപ്പൊ രണ്ടാളും നല്ല സുഹൃത്തുക്കളായി.
0: സൗഹൃദമാണ്, പല സ്ഥലത്തും പോയിട്ടുണ്ട്, പല രാജ്യങ്ങള് സന്ദർശിച്ചിട്ടുണ്ട്, റഷ്യ, ചൈന, കംബോഡിയ, ദുബായ്.
1: നിങ്ങൾ രണ്ടുപേരും തന്നെയാണോ പോയത്?
0: ഞാൻ തന്നെ പോയത്. അങ്ങനെ സഞ്ചരിക്കാറുണ്ട്, ഓരോ കാഴ്ചകള്
1: കാണാൻ. യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്?
0: യാത്ര എനിക്ക് ഇഷ്ടമാണ്. കാരണം ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 പുസ്തകം വായിക്കണേ കഴിഞ്ഞും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ രാജ്യത്തെ മനുഷ്യർ, അവരുടെ ജീവിത രീതികൾ, സംസ്കാരങ്ങൾ, പെരുമാറ്റങ്ങൾ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പെരുമാറ്റമാണ്.
1: സുകുമാർ സാർ തനിച്ചാണ് പോകുന്നത്? ഫാമിലിയായിട്ടാണോ? എങ്ങനെയാണ്?
0: ഫാമിലി തന്നെ അങ്ങനെ വലിയ യാത്രക്ക് പോവാറില്ല, കാരണം പുള്ളിക്കാരിക്ക് അതിനുള്ള ഒരു ആരോഗ്യം പോരാ.
1: വൈഫിന്റെ പേര് പറഞ്ഞില്ല?
0: ശാരദ.
1: ശാരദ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ?
0: അംഗൻവാടി ടീച്ചറായിരുന്നു.
1: ഓക്കെ. അപ്പൊ സാർ ഇപ്പോ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് പറഞ്ഞു, ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, അപ്പൊ ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്?
0: ഒരു താല്പര്യക്കുറവും ഇല്ല. അത് ആസ്വദിക്കാനോ ആ മേഖലയിൽ സഞ്ചരിക്കാനോ പറ്റുന്ന ഒരു മനസ്സ് അല്ല അതിൻ്റെത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും
1: ചെയ്യുന്നതും.
0: അപ്പൊ പുള്ളിക്കാരിയുടെ ഇഷ്ടം വേറെ കേസാണ്. വേറെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു സാഹിത്യപരമായ വാസന അതിൻ്റെ അകത്തില്ല.
1: ഇപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോ പറയല്ലോ, വീട്ടിലിരിക്കുന്നില്ല, പുറത്തേക്കാണ് പോകുന്നത്, അങ്ങനെ ഒരുപാട്
0: അങ്ങനെയുള്ള ശൈലികളൊന്നും ചെയ്യാറില്ല.
1: സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിട്ടുതരും.
0: കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചെറുപ്പത്തിൽ തൊട്ടുള്ള ഒരു ശീലം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു രീതിയിലും നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പെരുമാറാറില്ല.
1: സ്വന്തം വീട് തൊടുപുഴ തന്നെയായിരുന്നു?
0: തൊടുപുഴ തന്നെയാണ്. തൊടുപുഴ അരിക്കുഴ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അരിക്കുഴ ASS UPSലാണ് പഠിച്ചത്. മണക്കാട് NSS ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയത്. അവിടുന്ന് പിന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടി. അവിടെ 9.5 വർഷവും 10 മാസവും ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ ബാങ്കിൽ കിട്ടി. അവിടെ കിട്ടി കഴിഞ്ഞിട്ട് അത് പിന്നെ അപ്പോഴും പഠിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട്. മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ഇത് കൂട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് ചേർന്ന്. കറസ്പോണ്ടൻസ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം ഒരേ രീതിയിലാണ് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ.
1: ഇടുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പൊ തൊടുപുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അറിയാം, എന്നാലും അവിടത്തേക്ക് വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വിനോദസഞ്ചാര ദൂരത്തുനിന്ന് പോലും ഇടുക്കിയിലേക്ക് വരുന്നുണ്ട്. ഇടുക്കി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇടുക്കിയുടെ ഒരു പാട്ട് ഓർമ്മ വരുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടാലോ?

0: സാറിന് എങ്ങനെയാണ് ഇടുക്കി എന്ന് പറയുമ്പോൾ?
1: ഇടുക്കിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് മുറ്റത്തെ മുല്ലയ്ക്കും മണം കുറവും അത്, പക്ഷേ ഇടുക്കിയിലെ ജില്ലയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നമ്മൾ തന്നെ കണ്ടിട്ടില്ല.
0: അതെ,
1: തുമ്മൻകുത്ത് എന്നൊക്കെ പറഞ്ഞ വാട്ടർഫാൾസ് വളരെ കാണണ്ട, ഏഴ് നില കുത്ത്, അതുപോലെയൊക്കെ കണ്ടിരിക്കണ്ട. അവിടെ ഞാൻ പോയത് തന്നെ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു മൂന്നാല് സ്നേഹിതന്മാർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്.
0: ഓ, അത് ശരി. അപ്പൊ അതിനു മുന്നേ സാർ കണ്ടിട്ടില്ല?
1: അപ്പൊ അതിന്റെ അവര് പുള്ളി എന്നെ കഴിഞ്ഞും യാത്രാപ്രാന്തന, ശ്രീകണ്ഠൻ എന്ന പുള്ളിയുടെ പേര്. പുള്ളിയാ നമ്മളെ ഈ യാത്രയിൽ കൂട്ടി ആ വാളാവി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നു. അങ്ങനെ ഒരു രീതി ഉണ്ട്. പക്ഷെ ഇടുക്കിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പച്ചപ്പിന്റെ ഒരു
0: സൗന്ദര്യം,
1: തേയിലത്തോട്ടങ്ങൾ. മൂന്നാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടം, മഞ്ഞ്, തണുപ്പ്,
0: മൂടൽ മഞ്ഞ്,
1: അങ്ങനെ ഒരു ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ നാട്ടുകാരനായത് കൊണ്ട് അതിന്റെ ആസ്വാദ്യത നുകരാൻ, പൂർണ്ണമായിട്ടും നുകരാൻ ചിലപ്പോൾ കഴിഞ്ഞു. പക്ഷെ പുറത്തുനിന്ന് തന്നെ ഒരാൾക്ക് ആദ്യമായിട്ട് തന്നെ ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഹൃദ്യമാണ്. ടൗണിൽ മുംബൈയിലൊക്കെയുള്ള ആളുകൾ അവിടെ വന്ന് ഈ വാഗമൺ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്, ഈ മൂന്നാർ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഒക്കെ വന്ന് ഈ റിസോർട്ടുകളിൽ താമസിച്ച് 10 ദിവസം 15 ദിവസമൊക്കെ അവരൊരു ഈ ഒരു റിലാക്സേഷൻ, ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ ഉദ്ദേശത്തിലാണ് അവർ വരുന്നത്. അവിടെ വന്നു താമസിച്ചു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിട്ടി, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, ജീവിതം അങ്ങനെ ആസ്വദിച്ചു പോകുന്നു. അതൊരു മാറ്റമാണ്, അവരുടെ ഒരു ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡാണ് അവിടെ നടക്കുന്നത്.
0: ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് യാത്രകളും അതുപോലെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് സാറ്, കവിതകളൊക്കെ എഴുതുന്നതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇഷ്ടപ്പെടുന്ന ഒരു ആളാണോ?
1: സിനിമ എനിക്ക് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്, കാണാറുണ്ട്,
1: സിനിമ കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് സിനിമ കാണൽ വിരളമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരു പാട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു കഥയുള്ള, നല്ല ഒരു അഭിനയമുള്ള സിനിമകൾ കുറഞ്ഞു. അതുകൊണ്ട് തിയേറ്ററിൽ ഇപ്പൊ ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങി.
0: അതെ, ടിവിയിൽ അല്ലെങ്കിൽ ഫോണിൽ.
1: ഈ 24 ചാനലില് എന്തുകൊണ്ട് വീട്ടുകാര് ഒന്നിച്ച് തിയേറ്ററുകളിൽ പോകുന്നത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ
0: സംബന്ധിച്ചിടത്തോളം
1: നമ്മൾ തമ്മിൽ അതിനെ തന്നെ അവര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അതിന്റെ അടുത്ത് പങ്കെടുത്തുക. അപ്പൊ ഇതിന്റെ ഈ മനുഷ്യന്മാരുടെ ശ്രദ്ധ, അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് കുറഞ്ഞു പോയി.
0: അതെ,
1: ഇപ്പൊ ഒരു ഒരു റീല് 5 അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെയൊക്കെ ഒരു മനുഷ്യന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാനായിട്ട്.
0: ഇപ്പൊ ഒരു മണിക്കൂറത്തെ റീലൊന്നും ആർക്കും കാണണ്ട.
1: ഇല്ല,
0: വളരെ ചുരുങ്ങിയ
1: ഒന്നര മണിക്കൂറുള്ള സിനിമ കാണാൻ.
0: അതെ,
1: അപ്പൊ ആ രീതിയിൽ ചുരുങ്ങിപ്പോയി. കാരണം മൂല്യമുള്ള ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഒരു കല, അതൊരു ഫിലിം ആണെങ്കിൽ ഫിലിം, അത് അങ്ങനെ ഇറങ്ങിയാലേ. ഇപ്പൊ ഒരു പാട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ട് സിനിമയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ഇപ്പോഴും നമ്മൾ ഒരു വഴിക്ക് പോവാണെങ്കിൽ, ഒരു യാത്രയൊക്കെ പോവാണെങ്കിൽ പഴയ പാട്ടുകളാണ് നമ്മൾ വയ്ക്കുന്നത്. എസ് ജാനകി പാടിയ പാട്ട്, അതുപോലെയുള്ള ജയചന്ദ്രൻ പാടിയ പാട്ട്, യേശുദാസ് പാടിയ പാട്ട്, അവരുടെയൊക്കെ പഴയ പാട്ടുകൾ വെച്ചിട്ടാണ്, പി സുശീലയുടെ ഒക്കെ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ ആസ്വദിച്ചത്. പുതിയ തലമുറ പോലും ആ പാട്ടിൽ തലം ആട്ടി മൂളി ആസ്വദിക്കും. അല്ലാത്ത പുതിയ ഏത് സിനിമയാണ് നമുക്ക് ഒരു പാട്ട് നല്ല പാട്ട് ആസ്വദിക്കുന്നത്?
0: നമ്മുടെ ഓർമ്മയിൽ തങ്ങേണ്ട പാട്ട് ഇപ്പോഴില്ല.
1: ഇല്ല,
0: ഏറ്റവും ലാസ്റ്റ് കണ്ടത് ഏതാണ് തിയേറ്ററിൽ പോയിട്ട്? സിനിമ
1: തിയേറ്ററിൽ പോയിട്ട് കണ്ടത് ഈ മറ്റേ അബു ഉണ്ടല്ലോ,
0: ആദാമിന്റെ മകൻ. അപ്പോ കൊറേ വർഷങ്ങളായി.
1: കൊറേ വർഷമല്ല, അത് ഈയിടെ കണ്ടത്. ആദാമിന്റെ മകൻ അബു, പിന്നെ മറ്റേ മല്ലികയുടെ മകൻ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, ആടുജീവിതം ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം
0: എവിടെ, തൊടുപുഴയിലെ
1: തിയേറ്ററിൽ
0: പോയിട്ടാണ്.
1: മൂവാറ്റുപുഴ
0: പണ്ട് കാലത്ത് തിയേറ്ററിൽ പോയിട്ടൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്.
1: കണ്ടിട്ടുണ്ട് സിനിമകൾ. നല്ല പാട്ടുള്ള സിനിമ നമുക്ക് ഇഷ്ടമാണ്. പാട്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക്
0: കഴിയും.
1: അത് ഒരു നമ്മുടെ ഒരു ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. എന്റെ മനസ്സിൽ എപ്പോഴും ഇഷ്ടത്തിൽ വന്ന് പോകുന്ന
0: പാട്ടുകളാണ്. സാർ പാട്ട് പാടോ?
1: പാട്ട് പാടില്ല, പാട്ട് പാടാനുള്ള ശേഷിയില്ല, അതിനുള്ള വരം സരസ്വതി
0: ദേവി തന്നിട്ടില്ല.
1: പറ്റാത്ത കേസ് പിടിച്ചാൽ ശരിയാവും.
0: ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഏത് പാട്ടാണെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പാട്ടുകളുണ്ട്. സുപ്രഭാതം, നീലഗിരിയുടെ സഖികളേ എന്നുള്ള ആ പാട്ട്.
0: ഓക്കെ സർ, അപ്പൊ നമുക്ക് സുപ്രഭാതം എന്ന പാട്ടാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ആയിട്ടുണ്ടോ, സ്വയം കേൾക്കാനാണോ താല്പര്യം?
1: ഡെഡിക്കേഷനായിട്ട് നമ്മള് മനസ്സിലില്ല,
0: സ്വയം ഇരിക്കട്ടെ. ഓക്കെ സാർ, ഒത്തിരി സന്തോഷം ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിൽ, ഒത്തിരി സന്തോഷം.
1: എനിക്കും സന്തോഷം, നിങ്ങളോട് ഒത്തിരി സ്നേഹവും നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ നാട്ടിൽ വരാനൊരു കാരണം വേണല്ലോ.
0: അതുപോലെ നമ്മുടെ നാട്ടിൽ വരാൻ ഒരു റേഡിയോ സ്റ്റേഷൻ വേണോ?
1: തീർച്ചയായിട്ടും, അതൊരു ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഒത്തിരി സന്തോഷം,
0: ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതിൽ,
1: സന്ദർഭം ഒരുങ്ങിയതിലും.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഇപ്പോ സുകുമാർ സാറിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തൊടുപുഴയിൽ നിന്നല്ല വന്നിരിക്കുന്നത്, എറണാകുളം പച്ചാളത്ത് നിന്ന് വന്ന രഘുത്തമൻ സാറെ പരിചയപ്പെടാം. നമസ്കാരം സാർ.
1: നല്ല നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം പച്ചാളത്ത്?
1: നല്ല വിശേഷം.
0: പച്ചാളത്ത് എവിടെയാണ്?
1: പച്ചാളം എന്ന് പറയുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുമ്പോ ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോഴാണ് പച്ചാളം.
0: അപ്പോ സാറിന്റെ വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഭാര്യ, രണ്ട് ആമക്കള്, പിന്നെ സംസാര വൈകല്യമുള്ള ഒരു പെങ്ങളുണ്ട്.
0: ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യില്ല, ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്യണായിരുന്നു. അപ്പൊ ഇടക്കാലം വെച്ച് കണ്ണിന്റെ കാഴ്ച പറഞ്ഞു. ഏകദേശം ടോട്ടലി ബ്ലൈൻഡ് എന്നുള്ള നിലയിലാണ്, ഒന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, ക്ലിയറൻസ് ഇല്ല. താങ്കളുടെ ശബ്ദം കേൾക്കാം,
0: ക്ലിയർ ആവണേ.
1: ക്ലിയർ ആവില്ല.
0: അപ്പൊ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങോട്ടേക്ക്?
1: നമ്മള് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കണം ശരിയല്ല.
0: ശരിയില്ല,
1: നമ്മള് പുറത്തേക്കാണ്. വൈശാഖ് വേണം. സാറ് കൂടെ ഉണ്ട്.
0: അതെ, സാറ് കൂടെ കൂടുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോ ഫാമിലി പറയാറില്ലേ എന്തിനാ ഇങ്ങനെ പോകും?
1: ആദ്യമൊക്കെ പറഞ്ഞിരുന്നു, പറഞ്ഞു പറഞ്ഞു അവർക്ക് മടുത്ത് പിന്നെ പറയാറില്ലേ.
0: അപ്പൊ അവര് വിചാരിച്ചിട്ടുണ്ടോ ഇനി അച്ഛൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ?
1: അല്ലെ, കുട്ടികൾ എങ്ങനെ പറയണെന്ന് വെച്ചാല്, കുട്ടികൾ ഒരാള് സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇവന്റ് മാനേജിംഗ് നടത്തുന്നു. അവൻ കല്യാണം കഴിച്ച് അവനിപ്പോ സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ച് അവരും മാറി താമസിക്കുന്നു. ഇളയാളത് അബുദാബിയിലാണ്. പഠിച്ച വിഷയമൊന്നും ഇവിടെ ജോലി കിട്ടിയില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാര് മുഖാന്തരം അങ്ങോട്ട് പോയേക്കണേന്. പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്താലും നമ്മള് അവരുടെ പരിധിയിൽ നിക്കുന്ന നല്ല ബോധം അവർക്ക് വന്നപ്പോ പിന്നെ അത് നിർത്തി.
0: വൈഫ് എന്താ ചെയ്യുന്നത്?
1: വൈഫ് അങ്ങനെ ഹൗസ് വൈഫ് ആണ്. എന്നാലും ചെറിയ ഈ പെണ്ണുങ്ങളെ കൂടി അയൽക്കൂട്ടം പോലുള്ള പരിപാടിയിൽ കവറൊട്ടിക്കുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്, വീടിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ പോണ്.
0: അപ്പൊ ഇത് ഇത്ര വർഷമായി കണ്ണിന്റെ കാഴ്ച?
1: കണ്ണിന്റെ കാഴ്ച എനിക്ക് പോലീസിൽ കിട്ടിയതാണ്, ജോലി കിട്ടിയതാണ്. അപ്പൊ അവിടെ മെഡിക്കലിൽ ഔട്ടായി അവിടെ ചെന്നപ്പോ. അപ്പൊ അന്ന് ഉണ്ട്, പക്ഷെ ഇത്രക്കും രൂക്ഷമായിരുന്നില്ല. അന്ന് ഉണ്ടെന്നറിഞ്ഞത് അന്നാണ്. പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന്. ഞാനൊരു റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അതിന്റെ ഫീൽഡ് സൂപ്പർവൈസറായിട്ടൊരു 10-20 വർഷം വർക്ക് ചെയ്ത്. അപ്പൊ ഇന്ത്യ കംപ്ലീറ്റ് യാത്ര ചെയ്ത്.
0: ഇത് എന്തുകൊണ്ടാ കുറയുന്നത്?
1: ഞരമ്പിന്റെ കംപ്ലൈന്റ് ആണ്. ഇത് പറയണത് മാതാപിതാക്കളുടെ രക്തബന്ധത്തിലുള്ള മാതാപിതാക്കൾ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന അസുഖങ്ങളിൽ പെട്ടതാ. അത് ശരിയാണ്. അമ്മാവന്റെ മോളാണ്, അമ്മ
0: മുറപ്പെണ്ണാണ്.
1: മുറപ്പെണ്ണാണ്.
0: അപ്പൊ അങ്ങനെ കുറേ കേസുകൾ
1: കണ്ണിന് ഇങ്ങനെ വന്ന്. എന്റെ ഇളയ പെങ്ങള് ഡഫാണ്, നാവ് ശരിയാവില്ല, പിന്നെ കേൾവി കുറവുണ്ട്.
0: ആദ്യമേ സംസാരശേഷി ഉണ്ടായിരുന്നു?
1: ആദ്യം ഒരിത്തിരി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നീട് പനി വന്നപ്പോ ഇഞ്ചക്ഷൻ ചെയ്തപ്പോ മാറിപ്പോയെന്നൊക്കെ ഡോക്ടർമാര് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല, ഇത് ജന്മനാണെന്ന് പറഞ്ഞു.
0: അപ്പോ സുകുമാർ സാറിന്റെ കൂടെ കൂടിയിട്ട് കുറച്ച് കാലായി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള യാത്ര എങ്ങനെയാണ്? സുകുമാർ സാർ എങ്ങനെയാണ് ആള്?
1: ആള് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങിക്കിട്ടിയ നല്ല മനുഷ്യനാണ്. കവിതയും കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സമാന ചിന്താഗതിയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും വിഷയ ദാരിദ്ര്യം ഉണ്ടാവില്ല.
0: അത് ശരിയാണ്.
1: ഏത് സബ്ജക്റ്റിനെ കുറിച്ചും ഞങ്ങള് തമ്മിൽ സംസാരിക്കാറുണ്ട്.
0: എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ?
1: തീർച്ചയായിട്ടും, അത് ഇടക്ക് വിളിച്ചോണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ വരും. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പുറമൊന്ന് കോട് രണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്. പുറമൊന്ന് കോട് രണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്, എന്താണെന്ന് പറയാമോ? നിങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങളാണത്.
0: ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്?
1: നിങ്ങളായിട്ടും താങ്കളായിട്ടും ഈ നാടായിട്ടും ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്.
0: കണ്ണൂര്?
1: അങ്ങനെ പറയരുത്. അത് പറഞ്ഞാ കണ്ണൂരുണ്ട്, അത് ശരിയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ കണ്ണൂരുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. പുറമൊന്ന് കോട് രണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്, മൊത്തത്തിലൊരു പേരുണ്ട് അതിന്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കുടിയാന്മാരില്ലാത്ത മലയും കുടിയന്മാരില്ലാത്ത ബാറും ചേർന്നൊരു നാടാണ്. കുടിയാന്മാരില്ലാത്ത മലയും കുടിയന്മാരില്ലാത്ത ബാറും ചേർന്നൊരു നാടാണ് മലബാർ. ശരിയല്ലേ?
0: ശരിയാണ്, ശരിയാണ്.
1: പുറമെന്ന് മലപ്പുറം,
0: മലപ്പുറം.
1: കോട് രണ്ട് എന്തൊക്കെയാണ്? കോഴിക്കോട്,
0: കാസർഗോഡ്, കാസർഗോഡ്.
1: ഊരൊന്ന് കണ്ണൂര്,
0: കണ്ണൂര്.
1: നാടൊന്ന്,
0: നാടൊന്ന് എന്ന് പറയുമ്പോ
1: വയനാട്,
0: വയനാട്.
1: കാടൊന്ന്,
0: കാട്,
1: കാടൊന്ന്. പാലക്കാട്,
0: പാലക്കാട്.
1: ഓ, അങ്ങോട്ടേക്ക് പോയി. ഞങ്ങള് ഞങ്ങളെന്ന് പറയണത് തൃശ്ശൂർ വരെയുള്ള ആളുകൾ മലബാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരിക്കുള്ളൂ. മലപ്പുറം,
0: മലപ്പുറം.
1: കോഴിക്കോട്,
0: കാസർഗോഡ്.
1: കണ്ണൂര്, കാസർഗോഡ്, വയനാട്. അതാണ് പുറമൊന്ന് കോടിനുണ്ട്, ഊരൊന്ന് നാടൊന്ന് കാടൊന്ന്. കുടിയാന്മാരില്ലാത്ത മലയും കുടിയന്മാരില്ലാത്ത ബാറും ചേർന്നൊരു നാടാണ് മലപ്പുറം.
0: മലപ്പുറം. അപ്പൊ ഇതെല്ലാം സ്വന്തം,
1: ഇതെല്ലാം എല്ലാം സ്വന്തമാണ്, വേറെ ആരുടെയൊന്നും ആരുടെയൊന്നും ഇല്ല. അനുഭവങ്ങളും ഇതേപോലെ തമാശകളും ബാക്കിയുള്ള കാര്യങ്ങളും. തെറ്റായി എഴുതുന്നത് ശരിയെന്ന് പറയുന്നവന്റെ ശരി ശരിയല്ല, ശരിയല്ലേ?
0: അതെ.
1: തെറ്റാതെ എഴുതുന്നത് തെറ്റെന്ന് പറയുന്നവന്റെ ശരി തെറ്റാണ്. തെറ്റാതെ എഴുതുന്നത് തെറ്റ് എന്ന് പറയുന്നവന്റെ ശരി തെറ്റാണ്. ശരി തെറ്റായി മാറാതിരിക്കുവാൻ തെറ്റാതെ പഠിക്കുക. ശരി തെറ്റായി മാറാതിരിക്കുക, തെറ്റാതെ പഠിക്കുക. തെറ്റ് ശരിയാക്കി മാറ്റുവാൻ ശരിക്കും പഠിക്കുക. നമുക്ക് പറയാനുള്ള ഇത്ര ഉള്ളു.
0: ഒരുപാട് സുകുമാർ സാറിന്റെ കാപ്സ്യൂൾ കവിതകൾ പോലെ തന്നെയാണ് രഘുത്തമൻ സാറിന്റെ ഉള്ളത്. ഒരുപാട് കവിതകൾ, പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്.
1: പുസ്തകം ഇറക്കിയില്ല, ഞാൻ രണ്ട് പുസ്തകം ഇറക്കിയിട്ടില്ല. അത് ആദ്യത്തെ ഒരു പുസ്തകം ഞാൻ സ്വന്തമായിട്ട് ഇറക്കി. പിന്നീട് കാഞ്ചീരവം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ റേഡിയോയിൽ ഞാൻ ഇതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കാഞ്ചീരവം, അത് എല്ലാ ദിവസവും എന്നെയും സുകുമാർ സാറിന്റെയൊക്കെ നുറുങ്ങ് കവിതകൾ വരുന്നുണ്ട്. കാഞ്ചിയോട് ജയൻ എന്ന് പറഞ്ഞ്
0: സാറിന്റെ, അത് ഞങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ തരാറുണ്ട്.
1: ആ, അപ്പൊ പുള്ളി ആകാശവാണിയുടെ സ്റ്റാഫായിരുന്നു.
0: സ്റ്റാഫായിരുന്നു.
1: അതിനുശേഷം കാഞ്ചീരവം എന്ന് പറഞ്ഞൊരു ഒരു സാംസ്കാരിക വേദി ഉണ്ടാക്കി. അതിന്റെ മുഖപത്രം ഇട്ട് കാഞ്ചീരവം മാസിക ഇറക്കി. അതിനകത്ത് ഞാൻ എഴുതാറുണ്ടായിരുന്നു. പുള്ളിയായിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. കാരണം എന്ന് വെച്ചാല് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നേർവഴി എന്നൊരു പരിപാടിയുണ്ട്. അതിനകത്ത് ഞാൻ രണ്ടു പ്രാവശ്യം പങ്കെടുത്തു.
0: ഇപ്പൊ സാറിന്റെ വീട്ടിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ പറഞ്ഞു. സാറ് സുകുമാർ സാറെ പോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
1: തീർച്ചയായിട്ടും.
0: ഒരുപാട് സ്ഥലങ്ങളൊക്കെ?
1: ഒരുപാട് സ്ഥലങ്ങളില്. ഞാന് ജോലി സംബന്ധമായിട്ട് എനിക്ക് അങ്ങനത്തെ ജോലിയെ കിട്ടിയത്. ഇന്ത്യ കംപ്ലീറ്റ് യാത്ര ചെയ്ത്, പിന്നെ കേരളം കംപ്ലീറ്റ് യാത്ര ചെയ്ത്, ഇവിടേക്ക് പലപ്പോഴും വന്നു പോയിട്ടുണ്ട്.
0: മെഡിക്കൽ റബ്ബ് എന്ന് പറയുമ്പോൾ ഒരുപാട്
1: ഇവിടേക്ക് വന്നു പോയിട്ടുണ്ട്. മറ്റന്നൂരൊക്കെ റബ്ബർ സംബന്ധമായിട്ട് വന്നു പോയിട്ടുണ്ട്. ഒരു ജാക്ടോം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവരുടെ ബ്രാഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് 85-86 കാലഘട്ടത്തിലാണ്. പിന്നെ ഇരിട്ടി, ഇരിക്കൂർ, ശ്രീകണ്ഠാപുരം അങ്ങനെയൊക്കെ കംപ്ലീറ്റ്
0: കറങ്ങിയിട്ടുള്ളത്.
1: 84 പോലെ വരാൻ തുടങ്ങിയാണ് കണ്ണൂര്. പിന്നെ അതേപോലെ ചിറ്റാരിക്കാലി, വെള്ളടി, വെള്ളരികുണ്ട്, ഭീമനടി,
0: അത് കാസർഗോഡ്.
1: കാസർഗോഡ്. പിന്നെ ഇതിന്റെ കിഴക്കൻ മേഖലകളിൽ ആലക്കോട്
0: ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്.
1: പിന്നെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പല പല
0: ആവശ്യം
1: മട്ടന്നൂരും വന്നിട്ടുണ്ട്. ഒരുപാട് മട്ടന്നൂര്, മറ്റേ നമ്മുടെ ചെണ്ട വിദ്യാലയമുണ്ടല്ലോ, പുള്ളി വീടിന്റെ അടുത്ത് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴാ പറഞ്ഞു ആ കാണുന്ന കോമ്പൗണ്ട് പുള്ളിയുടെ.
0: അപ്പോ ഈ യാത്രക്കിടവിലൊക്കെ പാട്ട് കേൾക്കാറുണ്ടോ?
1: പാട്ട് കേൾക്കാറുണ്ടോ? പഴയ പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ പിന്നെ വെച്ച് കേൾക്കണത് പാട്ടാണ്.
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
1: ഇഷ്ടപ്പെട്ട ഒരു നീലനില ഒരു തോണി. അത് പറയാൻ, അത് ചെറിയൊരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ 10-ാം ക്ലാസ് തോറ്റി, 4 പ്രാവശ്യം എഴുതി. അപ്പൊ ഒരു പ്രാവശ്യം മേനോനാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പാരലൽ കോളേജുണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാലത്തേക്ക് ഇടയ്ക്ക് ചായ പിടിക്കാണ്ട് ചായ കടയിൽ കയറും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവസാനമായിട്ട് സ്കൂളിൻ്റെ അത് കഴിഞ്ഞിട്ട് പിരിയണ ആ ദിവസമാണ്, ആ ദിവസം കേട്ട പാട്ടാണ് നീല നിലാവൊരു തോണി. ആ പാട്ട് ഞാൻ ഒരിക്കലും
0: കണ്ടോ.
1: പിന്നെ അത് എന്റെ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിരുന്നു എന്റെ കല്യാണത്തിന് വിളിച്ച് വന്ന്.
0: ഇപ്പോ കൂട്ടുണ്ട്,
1: ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യം. അപ്പൊ ഞാൻ ഈ റേഡിയോയിൽ ആവശ്യപ്പെടുമ്പോ ആ പാട്ട് ആവശ്യപ്പെടുള്ളൂ. ഒന്നെങ്കിൽ പുള്ളിക്കാരത്തിൽ ഇത് കേൾക്കുമ്പോൾ അപ്പം തന്നെ വിളിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരികൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പാട്ട് കേൾക്കാൻ നേരത്ത് വിളിച്ചിട്ട് പറയും ആ പാട്ട് വന്നിട്ടുണ്ട്, അപ്പം തന്നെ വിളിക്കും.
0: അതുകൊണ്ട് ആ പാട്ട് മറക്കാൻ,
1: ആ പാട്ട് ഒരിക്കലും മറക്കില്ല.
0: അല്ല, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തോന്നാൻ പറഞ്ഞു, പാർട്ടിയോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ?
1: തീർച്ചയായിട്ടും.
0: ഇപ്പോഴും മനസ്സിൽ ആ പ്രണയം ഒളിഞ്ഞു?
1: തീർച്ചയായിട്ടും
0: ഉണ്ട്.
1: പ്രണയിക്കുകയായിരുന്നു ഞാൻ എന്നുള്ള പാട്ടില്ല, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്.
0: അതേപോലെ
1: പിന്നെ നീലനില ഒരു തോണിയാണ് ഞാൻ എവിടെ ചോദിച്ചാലും പറയണം. ആകാശവാണിയിൽ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഫോണോട്ടും ഗാനോത്സവം ഉണ്ടല്ലോ, അതിനകത്ത് വിളിക്കുന്നത്. നല്ല കോപ്പറേറ്റീവ് ആണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ
0: സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ നഷ്ടപ്പെട്ട പ്രണയിനിക്ക് വേണ്ടിയിട്ട് നീലനില ഒരു തോണി അരയെന്ന പിട പോലെ.
1: നീലനില ഒരു തോണി അരയെന്ന ചിറകുള്ള തോണി. അതിന്റെ മ്യൂസിക്കിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്.
0: സാർ പാട്ട് പാടുവോ?
1: ഇല്ല, പാട്ട് കവിതയല്ലോ. ആ ഉള്ളിന്റെ ഉള്ളിലേക്ക്, ബോധ മനസ്സ, ഉപബോധ മനസ്സ്, എന്ത് മനസ്സായാലും ശരിയാണ്, അതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കുന്ന ഒരു സാധനമാണ് നീലനില.
0: അപ്പൊ ആ പാട്ട് തന്നെ നമ്മൾ കേൾപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വളരെ വളരെ എല്ലാവർക്കും എല്ലാം നന്മകളും.
0: ഓ, താങ്ക് യു. ഒരുപാട് സന്തോഷം ഇത്രയും ദൂരം നമ്മളെ കാണാനും അതുപോലെ റേഡിയോ സ്റ്റേഷൻ സന്ദർശിക്കാനും വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: ഓക്കെ.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇപ്പോഴുള്ളത് നീർവേലിയാണ്. ഇപ്പൊ നീർവേലിയിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തിക്കുന്ന ഒരു ചേച്ചിന്റെ ഏത് ഭാഗത്തേക്കാ പോണ്ടേ?
2: നമുക്ക് മുഴക്കുന്ന്
1: മുഴക്കുന്ന് എത്ര മണിക്കാ ബസ്?
2: രണ്ടേ ഇരുവേലി.
1: രണ്ടേ ഇരുവേലേ ഉള്ളൂ. നേരത്തെ വന്ന് സ്റ്റോപ്പിലിരുന്ന് നല്ല ചൂടല്ലേ?
2: ഓക്കെ,
1: ഇവിടെ താമസം എവിടെയാ?
2: ഞാൻ മുഴക്കുന്നത് തന്നെ.
1: ഇവിടെ എവിടെ വന്നതാ?
2: ഇവിടെ മോളെ കൊണ്ടുവന്നുണ്ട്, നീർവേലി
1: ആണോ? ഓക്കെ, മോള് എപ്പോഴും വരാറുണ്ടോ?
2: വരും, മാസത്തിലേ വരും, ഓരോ മാസം കൂടുമ്പോ വരും.
1: പേരെന്താ?
2: പുഷ്പവല്ലി.
1: പുഷ്പവല്ലി. വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിലാരുമില്ല, ഒരു മോളേലും. മോളെ കല്യാണം കഴിച്ചോണ്ടാണ്.
1: മോളെ ഹസ്ബൻഡ് എന്താ പണി?
2: വയറിങ്ങിന്റെ പണിയും അമ്പലത്തിൽ പണിയും.
1: അമ്പലത്തില്? ഏത് അമ്പലത്തില്?
2: നായിക്കാലി അമ്പലത്തിൽ.
1: നായിക്കാലി.
2: അട്ടന്നൂര് അങ്ങോട്ട്.
1: മോളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, പോളൊന്നും ചെയ്യുന്നില്ല.
1: കൊറേയായോ അവിടെ?
2: രണ്ടുകൊല്ലേ.
1: രണ്ടുകൊല്ലേ. അവരെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: അവരെ വീട്ടിലും ആരും, അവരണ്ടാളേ ഉള്ളൂ. എല്ലാവരും എല്ലാവരും വീടെടുത്ത് മാറിയതാ. മൂന്നാളാണ്, മൂന്നാളുകളാണ്. അന്യം ഏട്ടനുങ്ങനായിട്ട് എല്ലാവരും വീടെടുത്ത്.
1: അപ്പൊ മോളടക്ക വരുമോ?
2: മോള് വരും. മോളിപ്പം രണ്ടാഴ്ച ആയാലും വന്ന് പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്ന.
1: ഏച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഞാനാ കൂലിപ്പണി പോന്ന്.
1: സാധാ പണിയാണ്. ഓക്കെ, ഇന്ന് പണി വേണക്ക്?
2: ഇന്നൊന്നല്ല, മൂന്നാം ദിവസം വന്നിട്ട്. തിങ്കളാഴ്ച
1: അങ്ങനെ വന്ന് നിക്കൂ?
2: വന്നാ മൂന്നാം ദിവസം ഒന്ന് ഒറ്റക്കല്ലേ വീട്ടിലുള്ളൂ. അങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് നിക്കുമ്പോ ഇങ്ങനെ വന്ന് നിക്കും.
1: എവിടെയെങ്കിലും പോയില്ലാ? മോള് കൂട്ടിട്ടല്ലോ.
2: കൂട്ടിട്ടല്ലോ പോവും. എങ്കിലും പോലും ചെയ്യും.
1: എവിടെ പോവാൻ ഇഷ്ടം? അമ്പലങ്ങളിലാണോ ഇഷ്ടം?
2: നമ്മക്ക് അടുത്ത അമ്പലം മുഴക്കുന്ന അമ്പലം, മൃഗന്ധ ശൈലീന്ദ്ര അമ്പലം കെട്ടിട്ടുണ്ടോ? അതിന്റെ അടുത്താണ് നമ്മള്.
1: ഓ, അതെയാ?
2: അമ്പലത്തിന്റെ അടുക്ക.
1: ഓക്കേ, നമ്മള് റേഡിയോ കേക്കലുണ്ടോ?
2: കേക്കലുണ്ട്. ഇപ്പേ
1: മൊബൈലില് കേക്കാൻ പറ്റും, മൊബൈലില് ആക്കാൻ പറ്റും.
2: പക്ഷെ എനിക്ക് മറ്റേ ഫോൺ എടുത്തിട്ട് അത്ര ഇതില്ല. സാധാരണ ഫോണിലാണ്. അങ്ങനെ എനിക്ക് ഇത് കിട്ടുന്നില്ല. എന്ത് പഠിച്ചാലും എനിക്ക് ഇതാവുന്നില്ല, എടുക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ.
1: റേഡിയോ ഉണ്ടോ വീട്ടില്?
2: റേഡിയോ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പം എല്ലാം വീണ് എല്ലാം പൊളിച്ചു പോയി. ഇപ്പം ടി വി തന്നെ അങ്ങനെ കേക്കലുണ്ട്. റേഡിയോ പാട്ടെല്ലാം ഭയങ്കര, പണ്ടത്തെ പാട്ടെല്ലാം ഭയങ്കര ഇഷ്ടം.
1: സിനിമയെല്ലാം കാണാം?
2: സിനിമയെല്ലാം കാണും, സീരിയലും എല്ലാം കാണും.
1: ഓക്കെ, ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
2: ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആയി ഇപ്പം കാണാതെ. ഇപ്പം കുറേ കൊല്ലം ടാക്കീസെല്ലാം പോയ പിന്നെ ഇല്ല. ടി വി എല്ലാം വന്ന പിന്നെ കാണാം. ഓക്കെ.
1: പാട്ടെല്ലാം ഇഷ്ടമാണ്? പാട്ട് പഴയ പാട്ടാണ്?
2: പഴയ
1: തന്നെ. പഴയ പാട്ട് ഓർമ്മ? പണ്ട് ചെറുതാവുമ്പോ പാടുന്ന പാട്ടല്ലോ?
2: എല്ലാം പാടാ, എല്ലാം മറന്നേ. അത്ര വലിയൊരു ഓർമ്മ അന്നും അത്ര വലിയ ഓർമ്മയൊന്നും ഇല്ല ഇപ്പൊ.
1: ഓക്കെ, നമ്മൾ ഈ പരിപാടിയിലെ കൂടി ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിക്കുക. ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: നിങ്ങൾക്ക് ഇഷ്ടമുള്ള
1: ചിത്രേന്റെ പാട്ട് ഇഷ്ടം. അപ്പൊ ചിത്രേന്റെ പാട്ട് വെച്ചു തരാം.
2: റെഡിയല്ലേ?
1: അപ്പൊ മോള് മൊബൈലിൽ കേട്ടോട്ടെ അമ്മേന്റെ പരിപാടി. മൊബൈലിൽ കേൾക്കാൻ പറ്റും. ചിത്രയുടെ നല്ലൊരു പാട്ട് വെച്ചു തരാം.

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂൾ ഉണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യമല്ലേ?
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനു ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
4: കേറിവാ, ഇരിക്കെ, ചായ കുടിച്ചിട്ട് പോകാ.
5: ഇന്നെന്ന വിശേഷോ?
4: മോളെ കല്യാണം ഉറപ്പിച്ച്.
5: അതിന് കാരണക്കാര് നിങ്ങള് ഹരിതകർമ്മസേനക്കാര് കൂടിയാ.
6: ഞങ്ങളാ?
5: അതെ, ചെറുക്കന് പെണ്ണിനെ മാത്രല്ല വീടും പരിസരവും ഒരുപാട് ഇഷ്ടായിന്ന് മാലിന്യമില്ലാത്ത നാടെന്ന് പ്രത്യേകം പറഞ്ഞ്.
6: ഓ സന്തോഷം.
5: ആദ്യോ യൂസർ ഫീ തരാൻ പോലും മടിച്ചവരാ ഞങ്ങള്. ആ ഞങ്ങളെ വീട്ടിലാ ഈ സൗഭാഗ്യം പടികടന്നു വന്നത്.
6: നാടും നഗരവും കൂടുതൽ സുന്ദരാവുമ്പോ ഇനിയും ഒരുപാട് മഹാഭാഗ്യങ്ങള് നമ്മളെ തേടി വരും. തീർച്ച.
7: അതെ, മാലിന്യ മുക്തി നേടി മഹാഭാഗ്യം കൈവരിക്കാൻ നമുക്കൊരുമിക്കാം.
8: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ஸ்டிச்வெல் பாட்டிக் அண்ட் பியூட்டி பார்லர், செகண்ட் ஃப்ளோர், லிங்க்ஸ் மால், மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷன் ஏதுமாவட்டെ, பார்ட்டி வெയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880.
0: 8111933600.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: എന്തിനാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മള് കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർ ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞാ?
0: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: കൂവരം കിളിക്കൂട്, കഥകഥകഥ കിളിക്കൂട്, തലമൂത്തൊരു കാർന്നോര്, ഗമകാട്ടണ കാർന്നോര്, കിളിപ്പെണ്ണും കിളിമക്കളുമായി കൂടുകൂട്ടി കാരണം കോട്ടെ ചക്കരമാവിൽ. കാരണം കോട്ടെ ചക്കരമാവിൽ.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിൽ പോയി വാങ്ങിക്കോ.
0: ഓടു. അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമെടുപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
1: ചിത്രപരിചയം.
2: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
3: അത് ഞാൻ ഉറപ്പിച്ചു.
2: ഇതിനുമുമ്പ് പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
1: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
4: നരസിംഹമ്മനാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
1: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
0: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
1: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
1: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
6: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
1: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യ തുടർന്നും പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാനെ 8 wicketsന് തോൽപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രം കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ഉച്ചകഴിഞ്ഞ് കർണാടകയിലേക്ക് പോകുന്ന രാജ്യരക്ഷാമന്ത്രി വൈകിട്ട് ബംഗളൂരുവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ, ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ 40, ബേസിക് ട്രെയിനർ വിമാനം എന്നിവയും പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് എനർജി ഹെലികോപ്റ്ററുകളും കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026ന്മേൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും.

0: ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവർത്തിച്ചു വ്യക്തമാക്കി. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ല്യോൻപോ ഡി എൻ ധ്യുങ്ലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ഇരു വിദേശകാര്യമന്ത്രിമാരും അവലോകനം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയെ ഇരു നേതാക്കളും അഭിനന്ദിച്ചു. ഭൂട്ടാൻ പൌരന്മാർക്ക് സ്വന്തം രാജ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്താൻ സഹായിക്കുന്ന യു പി ഐ അധിഷ്ഠിത സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ഡോക്ടർ ജയശങ്കർ ഭൂട്ടാൻ രാജാവിനെയും പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചു.
0: ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടത്തുന്ന ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭയുടെ ഉന്നതതല യോഗത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യാൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ അനുവദിക്കുന്ന യു എൻ പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തു. നേരത്തെ ന്യൂയോർക്കിൽ എത്തുന്നതിന് അദ്ദേഹത്തിന് വിസ നൽകാൻ അമേരിക്ക വിസമ്മതിച്ചിരുന്നു. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസായത്. അമേരിക്ക, ഇസ്രായേൽ, പരാഗ്വേ എന്നിവർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. 4 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നിലവിലെ പാസ്പോർട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2026 വിജ്ഞാപനം ചെയ്തു. 15 വയസ്സിൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് അനുവദിക്കുന്ന സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ 18 വയസ്സ് തികയുന്നതുവരെയോ ആയിരിക്കും സാധ്യതയുണ്ടാവുക എന്ന് ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രാജ്യാന്തര മയക്കുമരുന്ന് കേസുകൾ സംഘം അന്വേഷിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ടീമിന്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കും. അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ ചുമതല ഈ ടീമിനായിരിക്കും. ലഹരിക്കെതിരെ അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ആന്റി നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളായാണ് ടീം പ്രവർത്തിക്കുക. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാതിഥിയാണ് ടീമിന്റെ തലവനെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിലായി. മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹൈൽ മോങ്ങം സ്വദേശിയും 3 വർഷമായി മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകനുമാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വീട്ടിൽ നിന്ന് വിദേശമദ്യം പിടിച്ചെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ സൂക്ഷിച്ചതിനാണ് ആന്റോ അറസ്റ്റിലായത്. അതിനിടെ ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡി ലഭിക്കണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. CPIMന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യയോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോഴിക്കോട് നടന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിപുലീകരിച്ചത്. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കണ്ണൂർ ജില്ലാതല പട്ടയമേള ആരംഭിച്ചു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും 6 അയ്യൻകുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കണ്ണൂർ ജില്ലയിൽ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിലാണ് ശുചീകരണം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാജ്യത്തെ 50 ബീച്ചുകളിലാണ് ശുചീകരണം നടക്കുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നാളെ രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കും. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും തീരദേശത്തെ മോചിപ്പിക്കുക, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നിവയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിന് നൂതന രീതി വികസിപ്പിച്ച

0: മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ് ലഭിച്ചു. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിക്കാണ് നേട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ബയോ ഫംഗ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള രീതിയെന്ന കണ്ടുപിടുത്തത്തിനാണ് ലക്ഷ്മിക്ക് പേറ്റന്റ് അനുവദിച്ചത്. പ്രൊഫസർ സുനിൽ ഫണ്ടിന്റെ മേൽനോട്ടത്തിലാണ് ലക്ഷ്മി ഗവേഷണം പൂർത്തിയാക്കിയത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് വളരെ കുറഞ്ഞ അളവിൽ പോലും വേഗത്തിലും കൃത്യമായും ഈ നൂതന രീതിയിലൂടെ കണ്ടെത്താൻ കഴിയും. പരമ്പരാഗത പരിശോധനകൾക്ക് ചെലവേറിയ ലാബ് സൌകര്യങ്ങളും മണിക്കൂറുകളും വേണ്ടിടത്ത് ഈ സാങ്കേതിക വിദ്യ കുറഞ്ഞ ചെലവിൽ മിനിറ്റുകൾക്കുള്ളിൽ ഫലം നൽകും.
0: ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഐച്ചിയിൽ ജപ്പാനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ജപ്പാൻ 19.5 ഓവറിൽ 57 റൺസിന് എല്ലാവരും പുറത്തായി. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 59 റൺസ് എടുത്തു. 46th സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മലപ്പുറം ഇന്ന് കാസർഗോഡിനെ നേരിടും. വൈകിട്ട് 4 കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് 1st ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ബുക്ക് ചെയ്യാം. കോഴിക്കോട് NIT ക്യാമ്പസിൽ 3 ദിവസത്തെ സ്പിക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് തുടങ്ങും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും ഉണ്ടാകും. RJD സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് MB ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്ന് 200 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഹരി വസ്തുക്കൾ മോഷണം പോയ സംഭവത്തിൽ കടത്താൻ ഉപയോഗിച്ച വാഹനം പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറത്തുനിന്ന് കണ്ടെത്തി. പൂക്കോട്ടും പാടത്തുനിന്നുമാണ് പ്രതി സിവിൽ പോലീസ് ഓഫീസർ സബിത്തിന്റെ കാർ കണ്ടെടുത്തത്. സബിത്തിനെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെയാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യ തുടർന്നും പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 തർക്കജാലകം. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ. ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്. മേഘരാജീവൻ എഴുതിയ ഗാനം മഴമേഘമേ. ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സേഫാണ്. രേഖാഭിനീഷ് എഴുതിയ കഥ നീലിമ എന്ന വെളിച്ചം, അവതരിപ്പിക്കുന്നത് ഉഷാ പ്രദീപ് വിളമ്മന. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിവെറ്റ് സ്കൂൾ. ഇതിൽ ശ്രീശങ്കര വിദ്യാപീഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 ഗാനലയം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: എല്ലാരാമേട്ടാ, പണിയൊന്നും കഴിയാണ്ട് ഇങ്ങളെങ്ങോട്ടാ ഈ കൈയും കാലും കഴിച്ചു പോന്ന്?
1: എടോ, എന്റെ വീട്ടിൽ ആരല്ലോ വന്നിട്ടുണ്ട് പോലും, എന്നോടെന്തല്ലോ ചോദിക്കണം പോലും?
0: നിങ്ങളോടെന്നാപ്പ ഈ ചോദിക്കണ്ടേ?
1: അല്ല, പഞ്ചായത്തിന്റെ വക നല്ല കർഷകരുള്ള സമ്മാനം എനക്കാ നല്ലപ്പോ കിട്ടീനെ, ചെലപ്പോ അതിനെപ്പറ്റി ചോദിക്കാനായിരിക്കും. അല്ല, നീ എന്തിനാ ഇപ്പിങ് വന്നിനി?
0: എന്റെ കൈപ്പേല് മൊത്തം പുഴുവന്ന് എല്ലാം നശിപ്പിച്ച് അതിനെല്ലാം ഇല്ലാണ്ടാക്ക. നിങ്ങളെ കൈമ്പില് കൊറേ സൂത്രപ്പണി ഉണ്ട് എന്ന് പറയുന്ന കേട്ടിനല്ലോ, വല്ല മരുന്നും ഉണ്ടോ നിങ്ങൾ എടുക്കാ?
1: എന്റെ സുമതി, ഇപ്പൊ അതൊന്നും പറഞ്ഞു തരാൻ നേരം എനക്കില്ല. എനക്ക് അത്രയും പെട്ടെന്ന് വീട്ടിലെത്തണോ? ആ, ചെലപ്പോ ഈനെപ്പറ്റിയെല്ലാം ചോദിക്കാനായിരിക്കും അവരും വരുന്നുണ്ടാവുക. നിനക്ക് കേക്കണമെങ്കിൽ നീ അന്റെ ചെപ്പ് പോയി.
0: എന്നാ ഞാനും നിങ്ങളൊന്നിച്ചു വരാൻ തോന്നല്ലേ.
2: ഹരിത സമൃദ്ധി.
3: അമ്മേ, അമ്മേ, കുഞ്ഞാവ കരയുന്ന കേൾക്കുന്നില്ല.
4: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
3: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
4: വിഷ? നീ എന്ത് നീ പറയുന്നേ?
3: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
4: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
2: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.

ഇനി നാട്ടുവിശേഷം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഹാൻടെക്സ് ഇരിട്ടി ഡിപ്ലോയുടെ നവീകരിച്ച ഷോറൂം നാളെ രാവിലെ 9 മണിക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കൂടാളി താറ്റ്യോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 16-ാമത് ഭാഗവത സപ്താഹം ഇന്നു മുതൽ 25 വരെ നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജില്ലാതല പട്ടയമേള ഇന്ന് കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാവിലെ 10 മണിക്ക് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലിയാട് അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൗജന്യ തൊഴിൽ പരിശീലനം തുടങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495999712. സീഡിറ്റിന്റെ കണ്ണൂർ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ DCA ഡാറ്റ എൻട്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, SSC, ST, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9947763222. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകളുടെ ജില്ലാതല രജിസ്ട്രി തയ്യാറാക്കുന്നു. പ്രാദേശിക വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണിത്. വികസന മേഖലയിൽ സർക്കാരിനെ സഹായിക്കുന്ന സിവിൽ സർവീസ് സംഘടനകളുടെ സേവനം പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. താൽപ്പര്യമുള്ള സംഘടനകൾ വിലാസം, ഇമെയിൽ, ID, ഫോൺ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, പ്രവർത്തന മേഖല, കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് എന്നിവ സഹിതം DPO കണ്ണൂർ @gmail.com എന്ന വിലാസത്തിൽ മെയിൽ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270075. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി അംഗങ്ങളിൽ അംഗത്വം റദ്ദായവർക്ക് പുതുക്കാൻ അവസരം. 31 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270081. കുറുമാത്തൂർ ഗവൺമെന്റ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. ഈ മാസം 22 വരെ പ്രവേശനം നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 906176290. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ

0: സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ മൂന്ന് യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
3: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ടശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീസേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫിയെടുക്കും.

ാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്യൂം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമിഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുള ദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209708896. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അരനോക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: പൂവത്തൂര്, എന്തുണ്ട് വിശേഷം?
2: പോകുന്നു.
1: കുറെ ആയല്ലോ വിളിച്ചിട്ടല്ലേ.
2: എല്ലാവർക്കും പറഞ്ഞെടുക്കണ്ടേ?
1: അതെ അതെ,
2: നമ്മൾ സ്ഥിരം ആഴ്ചയിൽ വിളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവൂലേ.
1: അത് ശരി, എല്ലാവർക്കും അവസരം കൊടുക്കണം അല്ലേ. എന്തുണ്ട് വിശേഷം? ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?
2: എനിക്കിന്നേ ദേവരാജൻ മാസ്റ്റർ ഒരു പാട്ടാ വേണ്ടത്. കെണി എന്ന മൂവിയിലെ മഴവിൽ കൊടിയും തോളിലേന്തി എന്നൊരു പാട്ടുണ്ട്. പെരുമ്പുഴ ഗോപാലകൃഷ്ണ സാർ ആ വരികളെ പാട്ടാ വേണ്ടത്.
1: അതാണ് വേണ്ടത്. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എന്താ പറയാനില്ല, കേൾക്കുന്നവർ.
1: എന്നാൽ എന്തോ ഒന്നുണ്ട് മനസ്സിൽ കിടക്കട്ടെ. പിന്നെ വേറെന്തുണ്ട് വിശേഷം?
2: വേറെ പറയത്തക്ക വിശേഷം ഒന്നുമില്ലപ്പാ.
1: നല്ല ചൂടാണ്, അതൊക്കെ തന്നെ അല്ലേ.
2: നല്ല ചൂടാണ്.
1: ഓക്കേ,
2: ചൂടില്ലാതാക്കുന്നത് പാട്ടല്ലേ.
1: അതെ, നിങ്ങക്ക് തണുപ്പിക്കാനുള്ളൊരു സംഭവമാണ് പാട്ട്.
2: അതെ അതെ.
1: വേറെ നാട്ടില് എന്തൊക്കെയാ?
2: നാട്ടില് അങ്ങനെ പോകുന്നു, എല്ലാവർക്കും നാട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു.
1: ഫ്രണ്ട്സൊക്കെ സുഖായിരിക്കുന്നു?
2: ആ, ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്.
1: റേഡിയോ മലബാറിനെ കുറിച്ച് എന്ത് പറഞ്ഞു? നിങ്ങളെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവതരിപ്പിക്കാൻ.
2: നിങ്ങളുടെ
1: ഒരു ഫ്രണ്ടിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്.
2: രമേശ്
1: ചേട്ടൻ, രമേശ് സാറ്. പരിപാടി ഇഷ്ടായി തോന്നുന്നു അല്ലേ? എന്നോട് പറഞ്ഞു നിങ്ങള് ഇങ്ങനെ റേഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്, അങ്ങനെ കേൾക്കാൻ തുടങ്ങി ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു.
2: ഇന്നലെ രണ്ട് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്.
1: ഗൾഫുകാർക്കൊക്കെ നമ്മളെ ഈ പത്രവിശേഷമൊക്കെ ഭയങ്കര ഉപകരിക്കുന്നു എന്നുള്ള ഒരു പൊതുവെ. അതെല്ലേ,
2: അത് പറഞ്ഞേ തീരൂ, ആരും അതിനെ കുറിച്ച് എഴുതാറില്ല എങ്കിലും പെട്ടെന്ന് നിങ്ങൾ പത്രവിശേഷമായിട്ട് മുന്നിലെത്തുമ്പോ അതൊരു വലിയ കാര്യ മലബാർ ചെയ്യുന്നത്.
1: സന്തോഷം എന്തായാലും പറയാവരോട്.
2: അത് രാമാട്ടനും കൃഷ്ണകുമാർ സാറിനും പുരുഷ സാറിനും അവരെ അഭിനന്ദനം
1: അറിയിക്കണം. നമുക്ക് ഈ സമയത്ത് അവർക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാല്ലേ. അതെ, ഒരുപാട് നമുക്ക് അതില് ഇപ്പം പ്രതികരണത്തിൽ വരുന്നില്ലെങ്കിലും നമുക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് ആ ഒരു എന്താ പറയാ, നന്നായിട്ട് അവർക്കൊരു ഉപകാരം ഉണ്ട്. ഈ ഒരു നാട്ടിനെ കുറിച്ച് നാട്ടിലെ വാർത്തകൾ അറിയാൻ പെട്ടെന്ന് അവർക്ക് പത്രം കിട്ടുന്നതിന് മുന്നേ തന്നെ നാട്ടിലെ വാർത്തകൾ അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്.
2: അതുപോലെ പിന്നെ ഈ രാത്രി ഒരു 11 മണിക്ക് ആ സ്റ്റേഷൻ ഓഫാക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ
1: എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതുപോലെ വായിച്ചിട്ടുള്ളതാണോ പറയുന്നേ?
2: വായിച്ചിട്ടാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും വാർത്ത വേണമായിരുന്നു.
1: ഞങ്ങൾ എന്തായാലും അറിയിക്കാം, സ്റ്റേഷൻ ഡയറക്ടറോട് പറയാം, അടുത്ത മീറ്റിംഗിൽ പറയാം. ഇങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോടും അന്വേഷണം പറയാം. റേഡിയോ മലബാർ തുടർന്ന് കേൾക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഈ ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേട്ടാലോ?
2: താങ്ക് യു.
1: ഓക്കേ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100 7025 9000 18.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ.
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.

0: ശീലാസരിത്ത് കൊന്നോത്ത്.
1: ആഹാ, എക്കോ അടിക്കുന്നുണ്ടോ എന്റെ സൗണ്ട്? ആ, ഇപ്പൊ ഓക്കെയോ? ഓക്കെ, എന്താ വിശേഷം?
0: നല്ല വിശേഷം, അങ്ങനെ പോകുന്നു.
1: ഓ ഓ, സുഖായിരിക്കുന്നു. ആഹാ, എല്ലാവർക്കും സുഖാണ്. ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചെ? പാട്ട് എന്താ ഇന്ന് പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം?
0: ഹലോ,
1: ആ സെലക്ട് ചെയ്യാൻ എന്താ കാരണം ആ പാട്ട്?
0: ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. രവീന്ദ്രമാർ ചെയ്യണം, രവികുമാറിന്റെ വരികളും എല്ലാം ആയിട്ട് നല്ലൊരു സോങ് ആണ്.
1: ആണല്ലേ, അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് ഏത് പാട്ടിന്റെ രണ്ടു വരിയാ മൂളി തരുന്നേ?
0: ഈ പാട്ടിന്റെ അനുബലി. ഹേമരാഗം ചോരുന്ന വയൽ പോ.

0: ഹലോ,
1: കേൾക്കുന്നുണ്ട്? മതിയായിട്ടില്ല, എപ്പോഴും വന്നിട്ട് ഒരു പാട്ട് ഫുൾ പാടിത്തരണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. ഇപ്പൊ പാടിക്കഴിഞ്ഞാ പിന്നെ ഇത് ഈ പാട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. വേറെ എന്തുണ്ട് വിശേഷം? റേഡിയോ മലബാറിന്റെ ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ?
0: ഗാനതരംഗം
1: ഇഷ്ടായി. എനിക്ക് തോന്നുന്നു പ്രതികരണത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പാട്ടിന്റെ പരിപാടികളാണോ കൂടുതൽ ഇഷ്ടം?
0: വരികളും ചില ഈണങ്ങളും വലിയ വരികളും നല്ല ഉണ്ടാകാറുണ്ട്. എന്താണെന്ന് വെച്ചാല് ഓഎൻജി കൂട്ടിയോട്ട് പറഞ്ഞ ആ ഗാനം നല്ലൊരു
1: കേട്ടിരിക്കാൻ നല്ല, എന്താ പറയാ.
0: അതെ.
1: പിന്നെ വേറെ ഏത് പരിപാടിയാ കേൾക്കാറ് റേഡിയോയില്? നാടകം കേൾക്കാറുണ്ടോ?
0: പാട്ടിന്റെ
1: നമുക്ക് അടുത്ത നാടകങ്ങളിൽ ഏതിലെങ്കിലും ഒന്ന് ശബ്ദം കൊടുത്താലോ? രാമേട്ടനോട്
0: പറയാം,
1: രാമേട്ടനോടും പറയാം. അതെല്ലേ, തിരക്കാണ്, പോകുന്നില്ലേ ഇപ്പൊ അല്ലേ?
0: പോകുന്നുണ്ട്.
1: എന്തായാലും ഇടക്ക് വിളിക്കുക. സന്തോഷം വിളിച്ചതിൽ, അതുപോലെ പാട്ട് പാടി തന്നതിൽ. പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
0: ഏച്ചിയുടെ
1: പേര് പറഞ്ഞോളൂ.
0: ഷൈജ വേങ്ങാട്.
1: വേങ്ങാട്. കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണോ വേങ്ങാട്?
0: കല്യാണം.
1: വർക്ക് ചെയ്യുന്നുണ്ടോ?
0: ടീച്ചറായിട്ട്.
1: എവിടെ? ഒരുസം ചേച്ചിയോടെ ഇങ്ങോട്ട് വരാൻ പറയും. അപ്പോ എല്ലാവരോടും ചോദിച്ചു എന്ന് പറയാം, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കേ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
1: ഹലോ,
0: നമസ്കാരം. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്
1: ഇത്? പടിയൂരുന്ന് ജയകൃഷ്ണനാണ്.
0: പടിയൂരുന്ന് ജയകൃഷ്ണൻ ആദ്യമായിട്ടാണ് വിളിക്കാന്ന് തോന്നുന്നു.
1: അതെ അതെ അതെ.
0: ഓക്കെ, കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായോ നമ്മുടെ റേഡിയോ?
1: ഓ,
0: നമ്മളെ റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായോ? ക്ലിയർ ആവുന്നില്ല അല്ലേ. ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേട്ടാ? ഈ ടൈപ്പ് പാട്ടിനോടാണോ കൂടുതൽ ഇഷ്ടം? ആണല്ലേ. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ടാപ്പിംഗ് ആണ്.
0: ആണോ? കുറെ വർഷമായോ ടാപ്പിംഗ് മേഖലയിൽ പോയിട്ട്?
1: ഒരുപാട്
0: എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ.
1: ഒരുപാട് എക്സ്പീരിയൻസ്.
0: ആഹാ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട്?
1: ടാപ്പിംഗോ? ടാപ്പിംഗ് ശ്രദ്ധിക്കണ വെച്ചാല്
0: മരത്തിനെ സേവ് ചെയ്യാതിരിക്കാനുള്ള
1: മരത്തിന് കേടുവരുത്താതെ തന്നെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മരത്തിനെ പിന്നെ നമ്മളെ വേദനിക്കാതെ മുറിവേൽപ്പിക്കലെന്ന പറയാം.
0: ആ, വേദനിക്കാതെ മുറിവേൽപ്പിക്കണം അല്ലേ.
1: കുറച്ച്
0: പാടാണ്.
1: അങ്ങനെയാണ്. അതിന് പാല് കിട്ടുകയും വേണം, മരത്തിന് കേടുണ്ടാകാനും പാടില്ല.
0: അതെ അല്ലേ. ടെക്നിക്സുകളൊന്നും പറയാനില്ല അല്ലേ.
1: ടെക്നിക്കുകൾ അങ്ങനെ പഠിക്കലാണ്, അല്ലാതെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. അത്
0: ചെയ്ത് പഠിക്കണം. കൊറേ പേര് പ്രാക്ടീസ്, അതായത് പരിശീലനം ആർക്കെങ്കിലും അങ്ങനെ പരിശീലനം എല്ലാം കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാ?
1: ആ, പരിശീലനം ഒന്ന് രണ്ടു പേർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വന്നു കഴിഞ്ഞാല്
0: അവരൊക്കെ നല്ലൊരു
1: നല്ല ടാപ്പിംഗ്
0: ആരാണല്ലേ. ഭയങ്കര ഡിമാൻഡ് ഉണ്ടോ ഈ ഒരു മേഖലയിൽ? എങ്ങനെയാണ്
1: ഡിമാൻഡ്? ഇപ്പൊ കൂടുതൽ ഈ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരുന്നില്ലല്ലോ.
0: ഒന്നാമത് അതിന്റെ ടൈമിംഗ് ആയിരിക്കും പ്രശ്നം. രാവിലെ പോണോ?
1: രാവിലെ പോണോ ഉറക്കമാണ് ഏറ്റവും പ്രശ്നം. 4 മണിയാകുമ്പോഴേക്ക് തോട്ടത്തിലേക്ക് ചേർന്നില്ലേ.
0: പക്ഷെ ഒരു

0: ഉണ്ട്, വെയില് കൊള്ളണ്ട, ക്ഷീണ അധികം ഉണ്ടാവില്ല.
1: വെയില് ഇപ്പോഴത്തെ വെയില് ഭയങ്കരല്ലേ, 11 മണി നമ്മൾക്ക് ഭയങ്കര
0: അപ്പോഴത്തേക്കൊക്കെ പണിയൊക്കെ തീരണം അല്ലേ, പാലൊക്കെ എടുത്ത് ഷീറ്റ്
1: പാലൊക്കെ എടുത്ത് മാറണം തുടർന്ന്.
0: ആ ദിവസം തന്നെ എല്ലാം അടിക്കൂലേ റബ്ബർ ഷീറ്റ്?
1: എല്ലാ പണിയും വന്ന് തീരണം.
0: കൂടെ ആരൊക്കെ ഉള്ളത്, എവിടെ ഇപ്പൊ ചെയ്യുന്നേ?
1: അതിൽ ഒരാൾ കൂടി ഉണ്ട് ഭാസ്കരൻ എന്ന് പറഞ്ഞു.
0: അതെല്ലാം എവിടെ ഇപ്പൊ ചെയ്യുന്നേ?
1: ഇപ്പൊ രാമാട്ടിന്റെ തോട്ടത്തിലാണ്.
0: അപ്പൊ രാമായണ ത്രൂ ആയിരിക്കും നമ്മുടെ റേഡിയോ പരിചയപ്പെട്ടിട്ടുണ്ടാവുക.
1: നമ്മളൊരു ദിവസം അവിടെ വന്നിട്ടുണ്ട്.
0: ആണോ? ഞാന് കണ്ടിട്ടില്ല. എന്നാ
1: ദിവസം വൈകുന്നേരം വന്നേ.
0: അതെ അല്ലേ? ഓ, അപ്പൊ റേഡിയോ സ്റ്റേഷനിലും കണ്ട ആളാണ്. പരിപാടി എന്തെങ്കിലും എടുത്തോ ഇവിടുന്ന്?
1: ഒരു ദിവസം എടുത്ത് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്
0: എടുത്തിട്ടല്ലേ. അപ്പൊ നമ്മുടെ പരിപാടി ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാന്ന് സംശയിക്കണ്ട.
1: കാരണം
0: രാമേട്ടൻ അറിയുന്ന ആളെ രാമേട്ടൻ അങ്ങനെ എന്താ പറയാ റേഡിയോ കേൾപ്പിച്ച് ഇറങ്ങും. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിലെ അച്ഛൻ, വൈഫ്, രണ്ട് മക്കള്.
0: അവരുടെ ഒക്കെ പേരും അറിയാവോ?
1: വൈഫ് ഷീബ, അച്ഛൻ വേലായുധൻ, മക്കള് അഭിഷേക്, കൃഷ്ണ.
0: അടുത്തയാളെ പേര്? മക്കളല്ലേ, ഒരു ഒരാളാണ്
1: മക്കള്. രണ്ടുപേര്
0: അഭിഷേകും അഭിഷേക് കൃഷ്ണ
1: കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു, ആഹാ. എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ?
1: അഭിഷേക് കൃഷ്ണ BSc നേഴ്സിംഗ്.
0: എവിടെ?
1: കർണാടകത്തിലാണ്, മൈസൂര്.
0: ഓ, കഴിഞ്ഞല്ലേ.
1: മറ്റേ മറ്റേ 10ാം ക്ലാസ്സില്.
0: എവിടെ?
1: നായാട്ടുപാറ KPC.
0: KPC ഹയർ സെക്കൻഡറി. അപ്പൊ ഇപ്പൊ കലോത്സവത്തിന്റെ ഒക്കെ തിരക്കല്ലേ,
1: എന്തിനെങ്കിലും
0: പങ്കെടുക്കുന്നുണ്ടോ?
1: പഠനത്തില്
0: ശ്രദ്ധിക്കാന്ന് വെച്ചു. എങ്ങനെയാ ആള് പഠിക്കുന്ന? സപ്പോർട്ടൊന്നും വേണ്ട? മകനെ എന്താ പരിപാടി നാട്ടിൽ വന്ന്?
1: പ്രാക്ടീസിന് വിടണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല്
0: MSc വിടുന്നുണ്ടോ?
1: MSc അല്ല, പ്രാക്ടീസ് ചെയ്യട്ടെ. പ്രാക്ടീസ് ചെയ്തിട്ട്
0: എക്സ്പീരിയൻസ് വേണല്ലോ. ഇവിടെ ഫീൽഡ് ട്രെയിനി ആയിട്ട് കേറിയിട്ട് എക്സ്പീരിയൻസ് ആക്ക. നാട്ടിൽ തന്നെയാണോ പ്രിഫർ ചെയ്യുന്നത്?
1: നാട്ടിൽ തന്നെ. ഇപ്പൊ 2 വർഷത്തേക്ക് നാട്ടിൽ തന്നെ നോക്കും. പിന്നെ എവിടെയെങ്കിലും
0: എവിടെയെങ്കിലും ചോദിച്ചു വെച്ചോ?
1: മിംസിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കേ, അപ്പോ നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള നഴ്സായി മാറട്ടെ. നല്ല ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണല്ലോ. ഡെഡിക്കേഷൻ വേണം. ആ ഒരു ഫീൽഡിലേക്ക് മകൻ പോവാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ?
1: ഇഷ്ടപ്രകാരം പോയതാണ്. അവന്റെ ബാച്ചില് 10ാം ക്ലാസ് പഠിക്കുന്ന ബാച്ചില് 6 പേരാണുണ്ട് ഈ ഫീൽഡിൽ.
0: ഓ, അതെയോ? ചില അവര് ചോദിച്ചാ പറയും പെട്ടെന്ന് ജോലി കിട്ടാനൊരു സാധ്യത അങ്ങനെ സെലക്ട് ചെയ്തതാന്ന് പറയും. ചില ആൾക്ക് അങ്ങനെ എന്താ പറയാ ഫീൽഡിനോടുള്ള താല്പര്യം കൊണ്ട് പോയതും
1: ആവാം. എന്റെ മാമി ഈ ഫീൽഡിലുണ്ട്.
0: എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന കേട്ട് അങ്ങനെ ആയിട്ടുണ്ടാവും അല്ലേ. എവിടെയാണ് മാമി വർക്ക് ചെയ്യുന്നത്?
1: മാമി കാനഡയില.
0: പുറത്താണ്. വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, വൈഫ്
0: ആണല്ലേ. അപ്പം ഷീബ ചേച്ചിനോട് ഞങ്ങളുടെ അന്വേഷണം പറയാ.
1: ഓക്കെ,
0: അപ്പം ഇടക്ക് വിളിക്കുക സമയം കിട്ടുമ്പോഴ്. ഭാസ്കരൻ ചേട്ടനോടും ഞങ്ങൾ ചോദിച്ചതായിട്ട് പറയാ.
1: ഓക്കെ,
0: അപ്പൊ പാട്ട് ആസ്വദിച്ചോളൂ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: താങ്ക് യു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496 4.
0: എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496 4200880 8111 933 600. സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അതിനു മുന്നേ ഒരിക്കൽ കൂടി നമ്പർ പറയാം: 0409029708969 എന്ന നമ്പറിലേക്കാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ടത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: അതെല്ലോ. ഓ, സരസ്വതി ചേച്ചി, എന്തുണ്ട് വിശേഷം? കൊറേ ആയില്ലേ സംസാരിച്ചിട്ട്.
4: കൊറേ ആയി ഞാൻ വിളിക്കാത്ത. എല്ലാവർക്കും വിളിക്കണ്ടേ, അതുകൊണ്ട്.

0: അതെ അതെ, എന്തുണ്ട് വിശേഷം? കൊറേയായി, കഴിഞ്ഞ പ്രതികരണത്തിൽ ഒന്നും കണ്ടില്ലല്ലോ. കത്ത്
1: കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ.
0: കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നോ?
1: കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു.
0: ഏതോ ആഴ്ച മുടങ്ങിയാ?
1: രണ്ടു മൂന്നാഴ്ച മുടങ്ങി.
0: അതുകൊണ്ടാ.
1: ബാക്കി എല്ലാ
0: വെക്കണമെങ്കിൽ. അതെ അതെ, എന്ത് പറ്റി?
1: തയ്ക്കാൻ കുറെ ഉള്ളത് കൊണ്ട് എല്ലാം പിന്നെ ആ കാര്യം മറന്നുപോകുന്നു.
0: പണി ജോലി ഫുൾ
1: ടൈം. ഇപ്പൊ ഓണത്തിന്റെ തിരക്കും കല്യാണ തിരക്കും ആയതുകൊണ്ട് തയ്ക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ എഴുതി വെക്കാൻ സമയം കിട്ടുന്നില്ല. നമ്മൾ ഓരോ പരിപാടി കേൾക്കുമ്പോൾ എഴുതി വെച്ചാൽ പിന്നെ പ്രതികരണത്തിലേക്ക് എഴുതാൻ കഴിയും.
0: ഓർമ്മയുണ്ടാവുള്ളൂ അല്ലേ?
1: ഓർമ്മയുണ്ടാവുള്ളൂ.
0: നമ്മളെ ഈ ഒരു കഴിഞ്ഞ തവണ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ റേഡിയോ സ്റ്റേഷൻ.
1: ഇല്ല, കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് വരാൻ പറ്റിയില്ല.
0: അതെല്ലേ. ഓക്കെ, ഇടക്കിടക്ക് റേഞ്ച് ഒന്ന് കട്ടായി പോകുന്നുണ്ട്. എല്ലാം സംസാരിക്കുന്ന കേൾക്കുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്. ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
1: പാട്ട് ഈ പുഴയും കടന്ന സിനിമയിലെ പിന്നെ രാത്രിങ്കൾ പൂത്താലി
0: ജാതി. ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: എന്നാലും
0: ചെറുതായിട്ട് നമ്മള് പാട്ടൊക്കെ കേൾക്കുമ്പോ അതിലെ ഇത് ഓർമ്മ വരും.
1: നല്ല സിനിമയല്ലേ, മഞ്ജു വാര്യരുടെ സിനിമയല്ലേ.
0: അതെ അതെ, നല്ല സീൻസ് ഒക്കെ ഉണ്ടല്ലോ അതില്. വേറെ വേറെ എന്താ സർ ചോദിച്ചി?
1: ഓക്കെ,
0: അപ്പം ചോറൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നത്?
1: അതിന്
0: സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഒന്നുമില്ല. സ്പെഷ്യൽ ഒന്നുമില്ല,
0: നോർമൽ. എല്ലാരും ഇല്ലേ വീട്ടില്?
1: മോളുണ്ട്, അച്ഛനും മോനും പോയി.
0: അതെ, മോളവിടെ ഉണ്ടോ? സംസാരിക്കോ?
1: മോളുണ്ട്, സംസാരിക്കോ. പറഞ്ഞാല്
0: അവിടെ അടുത്ത്
1: PSC കോച്ചിങ് ആണ്.
0: ആ, എന്നാ ബുദ്ധിമുട്ടിക്കണ്ട, ചെയ്യാണെങ്കിൽ.
1: ആയിക്കോട്ടെ,
0: നമ്മള് ചോദിച്ചതായിട്ട് പറയാ. നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? പറഞ്ഞോളൂ.
1: ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട്, നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ റേഡിയോ പരിപാടി കേൾക്കുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിന്ധു, തങ്കേച്ചി, അവരെല്ലാം എപ്പോ പറയും വിളിച്ചാ കിട്ടുന്നില്ല.
0: അതെയോ?
1: അപ്പൊ അവരെല്ലാം പറയും.
0: അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് സരസ്വതി ചേച്ചി വിളിച്ചതെന്ന് നമുക്ക് പറയാം.
1: ആയിക്കോട്ടെ.
0: അപ്പോ സിന്ധുവും പിന്നെ ആരാ?
1: തങ്കേച്ചി.
0: തങ്കേച്ചി അവരുടെ സ്ഥലം എവിടെയാ?
1: തങ്കേച്ചി വയക്കര. തങ്കേച്ചി നമ്മളെ പ്രതികരണത്തിലേക്കൊക്കെ എഴുതിയായിരുന്നു.
0: ഓർമ്മയുണ്ട്. വിചാരിക്കാം, നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാന്നല്ലേ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതില്. പാട്ട് കേട്ടോ.
1: ഓക്കേ.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തതാരാണ് നോക്കാം.
4: ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: ആരാണ്? ആഹാ, കൊറേ ആയില്ലേ സംസാരിച്ചിട്ടല്ലേ? എന്ത് വിശേഷം? അതെ അതെ. ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചെ? പാട്ട് ആദ്യം പറഞ്ഞു, അഥവാ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾപ്പിക്കാലോ.
5: ഇത്തിരി നാളം പെണ്ണിൻ കബളി.
4: ആ, പാടുന്നോ?
5: ഇല്ലപ്പാ, പാട്ട് അധികം അത്ര വശമില്ല.
4: വശമില്ലായില്ല,
5: നമ്മൾ പാടിക്കഴിഞ്ഞാൽ ചെലപ്പോ ശരിയാവില്ല.
4: അതെ, ഒന്ന് നോക്കുന്ന, ട്രൈ ചെയ്യുന്ന.
5: ഇല്ല, ട്രൈ ചെയ്യുന്നില്ല. ഇതാ നമ്മള് എന്റെ അടുത്തൊരു ചെറിയ മോനുണ്ട്.
4: ആ, മോനു കൊടുക്ക്.
5: മോനൊരു ചെറിയൊരു കവിത കേളണം പോലും.
4: ഓ, തീർച്ചയായിട്ടും, അങ്ങനെയല്ലേ നമുക്ക് താല്പര്യം. ആ, കൊഴപ്പില്ല, നല്ല രസം ഉണ്ടാവും സംസാരിക്കാൻ.
6: എത്ര സുന്ദരം, എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിയങ്ങൾ കൊഞ്ഞുനോൾ പോലെ മണ്ണിൽ വീണു കൊതു പൊട്ടി നിന്നുമേല വീട്ടിടുമ്പോ എത്ര ഈരടികൾ, മണ്ണിലെ പുതച്ച വാർത്ത ഈണമായി വന്നു.
4: കുഞ്ഞാവേട്ട
6: അന്നു പാടി പാട്ടിലൂഞ്ഞൽ ആടി മലയാളം, എത്ര സുന്ദരം, എത്ര സുന്ദരം എന്റെ മലയാളം.
4: പഠിക്കോ, പഠിക്കോ, പഠിക്കോ, ഞാൻ പാട്ട് കഴിഞ്ഞു വിചാരിച്ച് പറഞ്ഞു പോയത്.
6: സുന്ദരം എന്റെ മലയാളം, മുത്തുപവിയങ്ങൾ കൊഴുത്തൊരു പൊന്നു നോൾ പോലെ മണ്ണിൽ വീണു കൊഴുത്തുമിന്മലയിൽ മഴ പൊട്ടി നിന്നു മേലില്ല വീശിടുമ്പോ എത്ര ഈരടികൾ, മണ്ണിലാക്കുവിതച്ച വർത്തീയമായി വന്നു. അന്നു പാടിയ പാട്ടിലൂഞ്ഞാടി മലയാളം.
4: കഴിഞ്ഞ അടിപൊളിയായിട്ട് പാടി. ഇതാരെ പഠിപ്പിച്ച വാവുട്ടനെ?
6: അമ്മമ്മ.
4: അമ്മമ്മയാണോ? അമ്മമ്മന്റെ പേര് പറഞ്ഞേ.
6: ശോഭ.
4: ശോഭ, ശോഭ എന്നാണോ? ആഹാ. പിന്നെ ഒരു ദിവസം റേഡിയോയിൽ വന്നിട്ട് പാടിത്തരുമോ ആന്റിക്ക്? ആഹാ. അംഗൻവാടി പോവാറുണ്ടോ? ഏതംഗൻവാടിയിലെ പോവാറ്? എൽ കെ ജി ആയി. ആഹാ, ഏത്, എവിടെയാ സ്കൂൾ? ഏതാ? അമലയല്ലേ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ, കണ്ടിട്ടില്ല. പക്ഷെ പാടിയ അന്നത്തെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ ആന്റീന? ആഹാ. എപ്പോഴാ വരിക റേഡിയോ സ്റ്റേഷനില്? ഒരു ദിവസം വരണം, എല്ലാരും കൂട്ടിട്ട് വരണം. പറയണം കേട്ടോ സിസ്റ്ററോട്, ഞാൻ റേഡിയോയിൽ നിന്ന് വിളിച്ച് പാട്ട് പാടിക്കൊടുത്തു എന്ന് പറയണം സിനി സിസ്റ്റർ. അപ്പോ അച്ചാച്ചൻ ആരാണ് ഫോൺ വിളിച്ചത്?
3: രാജം വെല്ലിച്ചനാണല്ലേ. ആഹാ, ആരാണെന്ന് അറിയില്ലായിരുന്നു. വാവയുണ്ട്, പാട്ട് പാടണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആന്റിയോട്. രാജം വെല്ലിച്ചിന്റെ ഫോണ് കൊടുത്താലോ.
5: ഹലോ,
3: ആരുടെ മകനാ? ഞാൻ, എനിക്ക് തോന്നുന്നു മോന്റെ പരിപാടി റെക്കോർഡ് ചെയ്യാൻ പോയപ്പോ കണ്ടിട്ടുണ്ടാവും.
5: കഴിഞ്ഞ
3: അങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ വലിയച്ഛനായ നിങ്ങളെ. അപ്പൊ നിങ്ങക്ക് സമയം പോവുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ രാജേട്ടാ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഗോപിക പ്രവീൺ. അവിടുന്ന് ചേച്ചി എന്തോ പറയുന്ന ഞാനിങ്ങനെ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്.
5: അതെയോ?
3: അവന്
5: ഗോപിക
3: ആരാ നിങ്ങടെ?
5: ആഹാ,
3: അങ്ങനെ പറയാൻ മടിച്ചിട്ട് അങ്ങനെ പറഞ്ഞല്ലേ. അത് ശരി. അപ്പൊ കല്യാണം ഉണ്ട്. എവിടുന്ന കല്യാണം?
5: കല്യാണം
3: അപ്പൊ നമ്മളൊരു നമ്മള് വരണല്ലോ അല്ലേ.
5: നിങ്ങളെ കാണാനുണ്ട്.
3: എന്നെ കാണലുണ്ടോ? അതെയല്ലേ, ചെലപ്പോ എനിക്ക് അറിയാഞ്ഞിട്ടായിരിക്കും, കണ്ടാ മനസ്സിലാവും. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പരസ്യമൊക്കെ നമുക്ക് തരാറുണ്ടല്ലോ. ഷാജിയേട്ടൻ എടുക്ക്
5: തരും
3: ആണല്ലേ. അപ്പൊ കണ്ടിട്ടുണ്ടാവും.
5: കണ്ടിട്ടുണ്ടാവും.
3: നമുക്ക് പാട്ട് കേൾപ്പിച്ചാലോ.
5: ഓക്കെ ഓക്കെ ഓക്കെ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
0: ഇതുവരെ സ്കൂൾ ഉണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
4: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
0: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
4: ഇനിയിപ്പന്ന ചെയ്യാ.
0: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനു ആടെയുള്ളത്? മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
4: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
0: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
4: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000017, 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
5: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഈ ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാവർക്കും റേഡിയോ മലബാറിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.
6: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: और फिर क्या होगा?
1: पार्टियां, दावतें

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo.
2: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4 0 7225 9 0 0 1 8.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Laminate,
1: phone 9496420880,
0: 8111933600,
1: CM Vistara,
0: CM Vistara Nellunni.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവ മത്സരത്തിൽ എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീത സദസ്. കോടതി വേണം കേ

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. അക്ഷരത്തെറ്റി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമീണമൊരുക്കിയ ഗാനം ആലപിക്കുന്നു യേശുദാസും ചിത്രയും സംഘവും.

0: കാർണിവൽ എന്ന ചിത്രത്തിലെ ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത്. ഉണ്ണിമേനോനാണ് ഗാനം ആലപിക്കുന്നത്.
1: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
2: നമ്മളും മുണ്ടൂല്ലാന്ന്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.
2: അതോ, കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
1: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
2: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
1: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ, ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
2: എടോ, അത് പിന്നെ
1: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
3: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
4: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
5: ഈശ്വർ കി ദർബാർ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: എനിക്കേതായാലും വിശ്രമം ഒട്ടും വിധിച്ചിരുന്നില്ല. അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ പണിമുടക്കം അവസാനിച്ച ഉടനെ എന്റെ സർവശ്രദ്ധയും ഖേര സത്യാഗ്രഹ സമരത്തിലേക്ക് തിരിക്കേണ്ടി വന്നു. ഖേര ജില്ലയിൽ പരക്കെ വിളപ്പിഴവ് കാരണമായി ഏകദേശം ക്ഷാമം പോലെയുള്ള ഒരു അവസ്ഥ ഉളവായിത്തീർന്നിരുന്നു. അതിൽ അക്കൊല്ലത്തെ നിലനികുതി പിരിവ് നിർത്തിവെച്ചു കിട്ടേണ്ടുന്ന കാര്യത്തെപ്പറ്റി ഖേരയിലെ പട്ടീദാർമാർ, അതായത് നികുതി കൊടുക്കാൻ ചുമതലയുള്ള കർഷകന്മാർ, ആലോചിച്ചു വന്നു. ഞാൻ കൃഷിക്കാർക്ക് ഗണ്ഠിതമായി വല്ല ഉപദേശവും നൽകുന്നതിന് മുൻപായി തന്നെ ശ്രീയുത് അമൃത്ലാൽ ഠക്കർ ഖേരയിലെ സ്ഥിതിയെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് തന്നെയല്ല, നേരിട്ട് കമ്മീഷണറുമായി ആലോചന നടത്തുകയും ചെയ്തിരുന്നു. ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യ, ശ്രീയുത് ശങ്കർലാൽ പാരഖ് എന്നിവരും ഈ സമരത്തിൽ ഉറച്ചിറങ്ങിയിരുന്നു. അവർ ശ്രീയുത് വിറ്റൽഭായ് പട്ടേലും പരേതനായ സർ ഗോകുൽദാസ് കഹാൻദാസ് പാരഖും മുഖേന ബോംബെ നിയമനിർമ്മാണ സഭയിൽ ഇതിനെപ്പറ്റി ഒരു പ്രക്ഷോഭം പുറപ്പെടുവിച്ചു. അത് സംബന്ധിച്ച് ഒന്നിലധികം നിവേദക സംഘം ഗവർണറെ ചെന്ന് കാണുകയും ചെയ്തു. ഞാൻ അക്കാലത്ത് ഗുജറാത്ത് സഭയുടെ അധ്യക്ഷനായിരുന്നു. സഭ ഗവൺമെന്റിലേക്ക് ഹർജികളും കമ്പികളും അയച്ചു. കമ്മീഷണറുടെ ഭീഷണികളെയും അവമതികളെയും സഭ ക്ഷമയോടെ സഹിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥന്മാരുടെ അന്നത്തെ നടപടി ഇന്ന് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്ര വികൃതവും ഗൗരവഹീനവുമായിരുന്നു. കൃഷിക്കാരുടെ ആവശ്യം ഏറ്റവും വിശദവും മിതവുമായിരുന്നു. അതിന് നല്ല ന്യായബലവും ഉണ്ടായിരുന്നു. നിലനികുതി ചട്ടങ്ങൾ പ്രകാരം വിള നാലണയോ അതിൽ ചുരുങ്ങിയ സംഖ്യയോ വരെ താണുപോയാൽ അക്കൊല്ലത്തെ നികുതി മുഴുവനും നിർത്തിവെച്ച് കിട്ടുവാൻ കൃഷിക്കാർക്ക് അവകാശപ്പെടാം. വിള നാലണയിൽ കവിഞ്ഞ നിലയിലുണ്ടെന്നായിരുന്നു ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക്. നേരെമറിച്ച് കൃഷിക്കാരുടെ വാദപ്രകാരം അത് നാലണയിൽ താഴെയാണ്. ഗവൺമെന്റ് ഇത് ചെവിക്കൊള്ളുവാൻ ഭാവമില്ല. കാര്യം മധ്യസ്ഥ തീർപ്പിന് വയ്ക്കണമെന്ന് പരക്കെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഗവൺമെന്റിന് അനുചിതവും ദുസ്സഹവുമായി തോന്നുകയും ചെയ്തു. അപേക്ഷയും പ്രാർത്ഥനയുമെല്ലാം നിഷ്ഫലമായപ്പോൾ ഒടുവിൽ ഞാൻ സഹപ്രവർത്തകന്മാരുമായി ആലോചിച്ച ശേഷം സത്യാഗ്രഹം അവലംബിക്കാൻ പട്ടീദാർമാരോട് ഉപദേശിച്ചു. ഖേരയിലെ വളണ്ടിയർമാർക്ക് പുറമേ ഈ സമരത്തിൽ എന്റെ പ്രധാന ചങ്ങാതിമാരായി ശ്രീയുത് വല്ലഭായ് പട്ടേൽ, ശ്രീയുത് ശങ്കർലാൽ ബാങ്കർ, ശ്രീമതി അനസൂയ ബാഹൻ, ശ്രീയുത് ഇന്ദുലാൽ കഹ്നയാലാൽ യാഞ്ഞിക്, ശ്രീയുത് മഹാദേവ ദേശായി മുതലായവർ ഉണ്ടായിരുന്നു. ശ്രീയുത് വല്ലഭായിക്ക് ബാരിസ്റ്റർ എന്ന നിലയ്ക്കുള്ള ഒന്നാന്തരം പ്രാക്ടീസ് വർദ്ധിച്ചു വരികയായിരുന്നു. അത് നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം ഈ സമരത്തിൽ ചേർന്നത്. വാസ്തവത്തിൽ ആ പ്രാക്ടീസ് വീണ്ടും തുടരുവാൻ അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ തലസ്ഥാനം ഞങ്ങൾ നെടിയാദ് അനാഥാശ്രമത്തിലേക്ക് ഉറപ്പിച്ചു. ഞങ്ങൾക്കെല്ലാം ഒന്നായി താമസിക്കത്തക്ക വലുപ്പമുള്ള സ്ഥലം വേറെ ഉണ്ടായിരുന്നില്ല. ഇനി പറയുന്ന പ്രതിജ്ഞയിൽ സത്യാഗ്രഹികൾ ഒപ്പുവെച്ചു. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ വിള നാലണയിൽ താണുപോയിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനിയത്തെ കൊല്ലം വരെ നികുതി പിരിവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിച്ചു. എന്നാൽ ഗവൺമെന്റ് ഞങ്ങളുടെ പ്രാർത്ഥന അനുവദിച്ചില്ല. അതിനാൽ ഇക്കൊല്ലത്തെ നികുതി മുഴുവനുമോ ബാക്കിയോ ഞങ്ങൾ സ്വന്തം മനസ്സാലെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതല്ലെന്ന് ഇതിനാൽ ഗൗരവപൂർവ്വം പ്രതിജ്ഞ ചെയ്യുന്നു. തങ്ങൾക്ക് വിഹിതമെന്ന് തോന്നുന്ന എന്ത് നിയമ നടപടികളും ഗവൺമെന്റ് നടത്തുന്നത് ഞങ്ങൾക്ക് സമ്മതമാണ്. നികുതി അടയ്ക്കാത്തതിനാൽ വരുന്ന ഭവിഷ്യത്തുകൾ സന്തോഷപൂർവ്വം ഞങ്ങൾ സഹിച്ചുകൊള്ളാം. സ്വമനസ്സാലെ നികുതി അടച്ച് ഞങ്ങളുടെ വാദം വ്യാജമായ ഒന്നാണെന്ന് ഗണിക്കാനിടവരുത്തുകയോ ഞങ്ങളുടെ സ്വാഭിമാനത്തിന് കുറവ് വരുത്തുകയോ ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഭൂമികൾ പിടിച്ചെടുത്തുകൊള്ളുവാൻ വിടുകയാണ്. എന്നാൽ ജില്ലയൊട്ടുക്കും രണ്ടാം കിസ്തിൻ്റെ പിരിവ് നിർത്തിവെക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്ന പക്ഷം ഞങ്ങളിൽ പണമടക്കാൻ കഴിവുള്ളവർ കൊടുക്കാനുണ്ടാവുന്ന മുഴുവൻ സംഖ്യയോ ബാക്കി സംഖ്യയോ അടച്ചുകൊള്ളാം. പണമടക്കുവാൻ കഴിവുള്ളവരും ഇപ്പോൾ അടക്കാതിരിക്കുവാൻ കാരണം അവർ അതടച്ചാൽ മറ്റുള്ള സാധു കർഷകർ തങ്ങളുടെ സംഖ്യകൾ അടക്കുവാനായി പരിഭ്രമത്തോടെ വീട്ടുസാമാനങ്ങൾ വിറ്റോ കടം വാങ്ങിയോ തങ്ങൾക്ക് തന്നെ കഷ്ടപ്പാട് വരുത്തിക്കൂട്ടിയേക്കുമെന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ സാധുക്കൾക്ക് വേണ്ടി നികുതി അടക്കാതിരിക്കേണ്ടത് അടയ്ക്കുവാൻ കഴിവുള്ളവരുടെയും കടമയാണെന്നാണ് ഞങ്ങളുടെ ബോധ്യം. ഈ സമരം വിവരിക്കുവാൻ വളരെ അധ്യായങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത് സംബന്ധമായ അനേകം മധുരസ്മരണകളെ വിട്ടു കളയേണ്ടി വരുന്നു. ഇതിനെപ്പറ്റി ഇതിനേക്കാൾ പൂർണ്ണവും അഗാധവുമായി അറിയണമെന്ന് ആവശ്യമുള്ളവർ ശ്രീ ശങ്കർലാൽ പാരഖ് കത്തിലാൽ ഖെയ്റ എഴുതിയിട്ടുള്ള പൂർണ്ണവും പ്രാമാണികവുമായ ഖെയ്റ സത്യാഗ്രഹ ചരിത്രം വായിക്കേണ്ടതാണ്. ഗാന്ധിഗീതം.

0: ഐത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. ഐത്തത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ പുരോഗതിയുടെ വഴിയിൽ ദുഷ്കരമായ ഒരു തടസ്സമായി നിൽക്കുക തന്നെ ചെയ്യും. കഠിന പ്രയത്നം കൊണ്ടും നാം അത് തകർത്തേ തീരൂ. നമുക്ക് സ്വരാജ് നേടുകയും ഐത്തം നിലനിർത്തുകയും ചെയ്യാമെന്ന ഒരു ഗൂഢവിചാരം നമ്മളിൽ പലർക്കും ഉള്ളതായി തോന്നുന്നു. ആ വിചാരത്തിൽ സഹജമായുള്ള വൈരുദ്ധ്യം അവർ കാണുന്നു പോലുമില്ല. സ്വരാജ് തൊടാവുന്നവർക്ക് എന്ന പോലെ തന്നെ തൊട്ടുകൂടാത്തവർക്കും ഉള്ളതാണ്. നാരായണവരത്തിൽ നിന്ന് ഒരു ലേഖകൻ എഴുതുകയുണ്ടായി, ഞങ്ങളുടെ ദിക്കിൽ പഞ്ചമന്മാരോട് ഹിന്ദുക്കൾ, വിശേഷിച്ചും ബ്രാഹ്മണർ, വളരെ ഹീനമായിട്ടാണ് പെരുമാറുന്നത്. ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ പാർക്കുന്ന തെരുവുകളിലൂടെ സഞ്ചരിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ബ്രാഹ്മണരോട് സംസാരിക്കുമ്പോൾ അവർ കുറെ അകന്നു നിൽക്കണം. ബ്രാഹ്മണർ എന്നതിനു പകരം സായിപ്പന്മാർ എന്നും പഞ്ചാമർ എന്നതിനു പകരം ഇന്ത്യക്കാരെന്നും ചേർത്ത് വായിക്കുക. എന്നിട്ട് എന്തു തോന്നുന്നുവെന്ന് നോക്കുക. എന്നാലും ചില സായിപ്പന്മാർ ചില ബ്രാഹ്മണരെക്കാൾ വളരെയേറെ നല്ലവരാണെന്നതിൽ എനിക്ക് സംശയമില്ല. ജന്മനിമിത്തം ഒരു സഹോദരനെ നാം ഭ്രഷ്ടനായി കരുതുന്നിടത്തോളം കാലം സ്വരാജ് നേടാൻ ഈശ്വരൻ നമ്മെ സമ്മതിക്കുകയില്ല.
1: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
0: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: കേൾവിയുടെ കേളിക്കൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂരാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ തണൽ മരങ്ങൾ. ശ്രീജായയോ അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്. മേഘാരാജീവൻ എഴുതിയ ഗാനം മഴ മേഘമേ. ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സേഫാണ്. രേഖ രമിനീഷ് എഴുതിയ കഥ നീലിമ. അവതരണം ഉഷാ പ്രദീപ് വിളമന. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തതിന്റെ അവസാന ഭാഗം കേൾക്കാം. 9:00 ഗാനലയം. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:00 പ്രഭാത ഗീതങ്ങൾ. 6:05 മോഹന സുരേഷ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. 6:10 മലബാർ ഡയറിയിലൂടെ കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വയലാറിന്റെ രാജഹംസം എന്ന കവിത ആലപിക്കുന്നു നേഹ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും ഡോക്ടർ PV ജയരാജും ലീന ജയരാജ് മട്ടന്നൂരും അവതരിപ്പിക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. തുടർന്ന് ഗാനതരംഗം. അന്ന എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. തുടർന്ന് താരസ്വരം. 9:45 വളയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

sa sa sa ri ri ri ga ga ga ma ma ma pa ma ge ri sa sa sa ri ri.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ജോലി ടെൻഷൻ ഉറക്കൂല. എനിക്ക് ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളമുള്ള 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്രസഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
1: हमारी सभ्यतागत सोच का मूल सिद्धांत सर्वधर्म संभव यानी सभी पंथों के प्रति समान सम्मान का भाव रहा है, लेकिन वेस्टर्न सेक्युलरिज्म के कारण हमारे धर्म को सांप्रदायिकता, परंपरा को पिछड़ापन, विश्वास को कट्टरता और आस्था को अंधविश्वास के रूप में प्रस्तुत किया गया है। आज हमारे प्रधानमंत्री मोदी जी के नेतृत्व में भारत सांस्कृतिक और सभ्यतागत पुनर्जागरण मतलब कल्चरल रिनाशा का साक्षी बन रहा है और आज हम कॉलोनियल माइंडसेट को त्याग कर तेजी के साथ आगे बढ़ रहे हैं.
0: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയുമുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാൽലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആന്റോ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആന്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P.വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ 500+ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20th റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500+ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിൽ വിയർപ്പൊഴുക്കി വിജയം കണ്ട ഒരു സാധാരണ കർഷകന്റെ കഥയാണ് കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഹരിത സമൃദ്ധിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കുര്യൻചേട്ടന്റെ കാർഷിക പരീക്ഷണങ്ങളും വിജയഗാഥയും ഇന്നും തുടരുകയാണ്. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും പുതുതായി ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ആ അനുഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് കേൾക്കാം.
1: പല കർഷകരും ചെയ്യുന്ന ഒരു കാര്യം, സ്വന്തം കൃഷിഭൂമിയിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ജൈവ വളമൊക്കെ പ്രയോഗിക്കും. ഇതുപോലെ ലീസിനെടുത്ത സ്ഥലം നല്ല രീതിയിൽ രാസവളമൊക്കെ ഉപയോഗിച്ച് ലാഭം കിട്ടാൻ വേണ്ടിയുള്ള കൃഷിയും ചെയ്യും. കുര്യൻചേട്ടനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും ആ വഴിയിലേക്ക് സഞ്ചരിക്കില്ല എന്ന് ഉറപ്പാണ്.
2: അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പോലെ തന്നെയല്ലേ മറ്റുള്ളവരും. ഞാൻ ലീസിനെടുത്തിട്ട് കൂടുതൽ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കിയാലും എൻ്റെ ഈ ലാഭം എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കുക? അവസാന കാലഘട്ടത്തിൽ ചികിത്സ ചെല്ലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ ജൈവ കൃഷിയെ അല്ലെങ്കിൽ രാസകൃഷി പ്രചരിപ്പിക്കുന്ന ഓഫീസർമാരും ഇക്കോ ഷോപ്പിൽ വന്നാ സാധനം വാങ്ങിക്കുന്നത് പെൻഷനാകുമ്പോൾ. അപ്പോൾ ഈ ഇക്കോ ഷോപ്പിലേക്കുള്ള ഈ സാധനം ഞങ്ങളെപ്പോലുള്ളവർ ഉണ്ടാക്കുന്നത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ തിരിച്ചറിവുണ്ടായിരുന്നു. ഒരു ഓഫീസറോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? താൻ രാസവളം കഴിഞ്ഞ ആഴ്ച വരെ പ്രസംഗിച്ച ആളല്ലേ. അന്ന് ഞങ്ങൾക്ക് പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് നയമാണത്. അപ്പോൾ ഗവൺമെൻറ് നയം നടപ്പാക്കാൻ വിധിക്കപ്പെട്ടവരത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ സാറിന് സ്വന്തം ചെയ്തുകൂടെ ഇത്? ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമം അവസാനം വരെ ഉണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ചെറുതാണെങ്കിലും ഒന്ന് കിട്ടാനുണ്ട്, അയാൾക്കതും ഇല്ല. എവിടെയാണ് ഇത് കുഴപ്പമുണ്ടാക്കിയത്? നമ്മൾ സ്കൂൾ തലം മുതൽ ജൈവ കൃഷിയുടെ ഏറ്റവും പുതിയ നൂതനമായ അറിവുകൾ, പഴയ പൗരാണിക അറിവുകളും പരിശീലിപ്പിച്ചു വരണം. ഒരു ചെടി വളരാൻ, തക്കാളി ചെടി വളരാനായിട്ട് പശുവിൻ ചാണകവും അല്ല ജൈവാമൃതം, പഞ്ചഗവ്യം, ദശഗവ്യം, അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന രീതി സ്കൂൾ തലം മുതൽ പഠിപ്പിക്കണം. ഏതെങ്കിലും 10 കുട്ടികൾ അതിൽ നിന്ന് കൃഷിയിലേക്ക് തിരിയുകയും ജൈവ കൃഷി ചെയ്യുകയും ചെയ്താൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്.
3: അങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ അതിന് നമ്മൾ ഈ മറ്റുള്ള കാര്യങ്ങളും വ്യതിചലിപ്പിച്ചിട്ട്, ഉദാഹരണത്തിന് പഞ്ചഗവ്യം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ഇല്ലാതാക്കുന്നില്ലേ?
2: ഇതിനകത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രസകരമായ ഒരു ഉത്തരം ഞാൻ പറയാം. ഇവിടെ ആനകേര്, കാരണം കാട്ടാനകേര്, അവർ ഓടി വന്നു, പിന്നെ എന്താ ചെയ്യേണ്ട, ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം പഠിച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനുള്ള ഭക്ഷണമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നിനക്കിവിടെ കഞ്ഞിയില്ല എന്ന് ഏതെങ്കിലും ഹോട്ടലിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ.
3: ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണ്ടേ എന്നുള്ളതാണ്.
2: അല്ല, കാഴ്ചപ്പാടിത്തുള്ളൂ. കഴിക്കണ ഭക്ഷണം ശുദ്ധമാണോ അല്ലയോ, അത് ഏത് രാഷ്ട്രീയക്കാരനോ അതോ ഏത് രാസകൃഷി പറയുന്ന സാറിനും വേണം, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസേഴ്സിനും വേണം. അവർക്ക് വാങ്ങാൻ 30-ാം തീയതി അക്കൗണ്ടിൽ പൈസ വരും. കർഷകനെ സംബന്ധിച്ച് ഞാൻ ഈ വാഴക്കുല കൊണ്ട് വിറ്റാലേ എനിക്ക് റേഷൻ വാങ്ങാൻ പറ്റുള്ളൂ. എനിക്കിത് ഉൽപ്പാദിപ്പിച്ച് എനിക്ക് എൻ്റെ കുട്ടികൾക്കും തിന്നണം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടല്ല വേണ്ടത്, നയപരമായ കാഴ്ചപ്പാടാ വേണ്ടത്. അത് അതിനകത്ത് രാഷ്ട്രീയം ചേർക്കണ്ട. കാരണം ഞാനും നിങ്ങളും മറ്റുള്ളവരും ഇവിടെ ജീവിച്ചിരിക്കണം എന്നതാണ്. ഞാൻ മാത്രം ജീവിച്ചിരുന്നാൽ ഈ പ്രകൃതിക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല.
1: പക്ഷെ ആ വിശാലമായ കാഴ്ചപ്പാട് പലപ്പോഴും ഇല്ലാതാവുന്നു. പല ഹോട്ടലുകളിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഹോട്ടൽ ഉടമ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും, നമുക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കിട്ടും.
2: അങ്ങനെ കണ്ടാൽ നമ്മൾ അവിടെ കയറി കഴിക്കാതിരിക്കുക.
1: അല്ല, ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കാഴ്ചപ്പാട്, പലരുടെയും കാഴ്ചപ്പാട് ആ രീതിയിൽ.
2: അതെ, അത് ഞാൻ പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ് അമിത ലാഭം ഉണ്ടാക്കുന്ന ഇതേ ഹോട്ടൽ ഉടമയും ഏറ്റവും വലിയ അവസാന കാലഘട്ടത്തിൽ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു, നിങ്ങളും പഠിച്ചോളൂ, അമിതമായിട്ട് എവിടെയൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അവരോ എവിടെയിപ്പം. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് എല്ലാവരും ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരത്തെ അയാൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഞാൻ എന്തെല്ലാം നേടി, ഞാൻ ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈ ശവപ്പെട്ടിക്ക് പുറത്തിട്ടേക്കണം എന്നാണ്. ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സത്യമാണ്. ഇത്രയുള്ളൂ, ഈ വലിയ ലാഭമൊന്നും വേണ്ട. ഞാൻ എന്താണോ കഴിക്കണത് അതെൻ്റെ സഹോദരനും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച പ്രശ്നം തീർന്നു. അളവിലിച്ചിരി കുറഞ്ഞോട്ടെന്നേ.
1: കുര്യൻചേട്ടൻ്റെ വീട്ടുവിശേഷത്തിൽ കൂടി ഒന്ന് കടന്നു ചെന്ന് തിരിച്ചു വരാം.
2: വീട്ടുവിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. ഭാര്യയും 2 മക്കളും, മക്കളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു. മക്കൾക്ക് മക്കളുണ്ട്, അവർ കുഞ്ഞുമക്കളെ നോക്കിയിരിക്കുന്നു.
1: അവരുടെ പേരൊക്കെ ഒന്ന്?
2: മൂത്ത മകൻ സിബിൻ, മകള് സിബിലിയ. സിബിൻ്റെ ഭാര്യ സിൽജ എന്ന് പറഞ്ഞ രണ്ടുപേരും ഒമാനിൽ നേഴ്സാണ്. അവനൊരു സോഫ്റ്റ്വെയർ കടയിൽ ജോലി ചെയ്യുന്നു. മകള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. മകളുടെ ഭർത്താവ് സിഗ്നൽസിലാണ്, മിലിറ്ററി സിഗ്നൽസിൽ ജോലി ചെയ്യുന്നു. അമൽ അദ്ദേഹം ഇപ്പം ലീവാണ്, വീട്ടിലുണ്ട്.
1: ഭാര്യ
2: ഷൈനി എൻ്റെ കൂടെ എപ്പോഴും
1: ഉണ്ടാവും. 35 വർഷം മുമ്പേ വയനാട്ടിൽ നിന്ന്
2: തീർച്ചയായിട്ടും
1: ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ 3 പേരായിരുന്നു വന്നതെന്ന് പറഞ്ഞു.
2: അതെ, ഒരാളും കൂടി ഇവിടുന്നുണ്ടായി.
1: ഇവിടുന്ന് ഈ അന്ന് ഈ പ്രദേശത്ത് നിന്നുള്ള യാത്രാ സൗകര്യമൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികളുടെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
4: കുട്ടികൾ നടന്നു പോയിട്ട് തന്നെയാണ് പഠിച്ചത്. ഇവിടുന്ന് മീന്തുള്ളി സ്കൂളിലാണ് പോയത്. രാജഗിരിയിൽ വരെ നടന്നു പോകും. അവിടുന്ന് പാസ്സുണ്ട്, ബസ്സിന് പാസ്സുണ്ട്. ബസ്സിന് പോയിട്ട് രാവിലെയും പോയിട്ടും വന്ന് ഇവിടെ നടന്നു തന്നെയാണ് അവർ പോയി പഠിച്ചത്. ഞങ്ങളൊക്കെ നടന്നു
3: തന്നെയാണ്.
4: വാഹന സൗകര്യങ്ങൾ, ജീപ്പ്, വല്ല ലോഡ് കണക്കിന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ജീപ്പിന് വരും, അല്ലാതെ വാഹന സൗകര്യമില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി നടന്നു തന്നെയാണ്.
3: രാജഗിരി വരെ
4: വാഹന സൗകര്യമുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ വളങ്ങളുടെ ഒരു കൂട്ട് ഞാൻ പറയാം. അത് ഇതാണ് വൃക്ഷായുർവേദം ബേസ് ചെയ്തിട്ടുള്ള 5 തരം ഗുണപ്പജല. കുനപ്പ എന്നാൽ ശവം എന്നാണ്, അപ്പം ശവസത്ത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ജഡം അല്ലെങ്കിൽ ഒരു അവശിഷ്ടം അഴുകി മണ്ണിൽ ചേർന്ന് ഒരു ചെടിക്ക് കിട്ടേണ്ട ആ ഒരു പ്രക്രിയയെ നമ്മൾ ഒരു ലായക രൂപത്തിൽ ഒരു വീപ്പയിൽ ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിലെ മൈക്രോ ന്യൂട്രിയൻസ് രൂപപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളത് കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ചക്കറികൾ, ഹ്രസ്വകാല വിളകൾ, ദീർഘകാല വിളകളൊക്കെ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഗുണപ്പജല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മത്സ്യം ഉപയോഗിച്ചുള്ളതാണ്. ഞാനിപ്പോൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അയലയും മത്തിയും ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. അപ്പം അതിൽ ശരിക്കും 5 കിലോ മത്തി മുതൽ നമുക്കിത് ഉണ്ടാക്കാം. ഞാനത് ചെയ്തിരിക്കുന്ന 30 കിലോ മത്തി ഉപയോഗിച്ചിട്ടാണ്. 30 കിലോ മത്തി, 2 കിലോ കടലപ്പിണ്ണാക്ക്, 2 കിലോ എള്ളിൻ പിണ്ണാക്ക്, 2 കിലോ ശർക്കര, 1 ലിറ്റർ തൈര്, 1 ലിറ്റർ പാല്, അല്പം നെയ്യ്, 500 മില്ലി തേൻ, ഇതെല്ലാം ചേർന്ന് ഇതിനെ ഈ അഴുകി വരുമ്പോൾ, ഇത് ഫെർമെൻറ്റഡായി വരുമ്പോൾ ഉഴുന്നും കൂടി ഉണ്ടെങ്കിൽ ഉഴുന്നും ആയി വരുമ്പോൾ അതിലേക്ക് ധാരാളം ബയോ ബാക്ടീരിയകൾ, നമ്മുടെ മണ്ണിൽ നിന്നുള്ള ഒരു പിടി മണ്ണ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ അതിൽ വളരുകയും ഒരു 45 ദിവസം കൊണ്ട് ഇത് പാകാവുകഞ്ഞു. അത് ഇച്ചിരി ദുർഗന്ധം ഉണ്ടാകും, പക്ഷേ പിന്നീട് അതിങ്ങനെ ഇപ്പോൾ കണ്ട് വലിയ മണമൊന്നുമില്ല. അതിങ്ങനെ ഇത് 1 ലിറ്റർ 10 ഇരട്ടി വെള്ളത്തിൽ 10 ലിറ്ററിൽ ചേർത്തിട്ട് നനയ്ക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള, അതിപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടെങ്കിൽ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, ചുവട്ടിൽ നനയ്ക്കാൻ ഉപയോഗിച്ചാൽ നമുക്ക് കൊടുക്കാം. ഈ വക സാധനം ഇതിനെല്ലാം രണ്ടാഴ്ച ഒഴിച്ചതാണ്, 2 ആഴ്ച ഒഴിച്ച് ഈ വാഴയ്ക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുള്ളത് കിട്ടി, നമുക്കൊരു കൊല കിട്ടി തീർന്നു. അപ്പോൾ ഈ തരത്തിൽ മത്സ്യം, നമുക്ക് മത്സ്യത്തിൻ്റെ മാലിന്യം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം, ഇത് മാംസം ഉപയോഗിച്ചുണ്ടാക്കാം, മുട്ട ഉപയോഗിച്ചുണ്ടാക്കാം. ഇതെല്ലാം അഴുകുമ്പോൾ കിട്ടുന്ന ബയോമാസ്, ജഡം അഴുകുമ്പോൾ എന്താണോ മണ്ണിൽ കിട്ടുന്നത് ആ ഫോസ്ഫറസിൻ്റെയും മറ്റു ഘടകങ്ങളെല്ലാം കൂടി, ആ ജീവി എന്താണൊക്കെ ആഹരിച്ചിട്ടുണ്ടോ ആ ന്യൂട്രീഷ്യൻസ് എല്ലാം മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണം. മണ്ണിൽ ചേർന്ന് അഴുകിയാൽ മാത്രമേ നമ്മൾ ഇത്രയും 50 വർഷമോ 70 വർഷമോ ഒക്കെ എടുത്തത് മണ്ണിന് തന്നെ തിരിച്ചു കൊടുക്കുന്നത്. ഒരു സംശയം ആ കാര്യത്തിൽ വേണം.
1: ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ റേഡിയോയിലൂടെ നമ്മുടെ ശ്രോതാക്കളിൽ പലരും കുരിഞ്ചേട്ടൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അവരുടെ പ്രദേശത്തുള്ള ജനങ്ങളെ കുറച്ചുകൂടി ബോധവൽക്കരിക്കാനായി ഒരു ക്ലാസ് ആവശ്യമാണെന്ന് പറഞ്ഞ് സമീപിച്ചാൽ
4: തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ പോകും.
1: അങ്ങനെ പോകാറ്.
4: ഞാൻ സാധാരണഗതിയിൽ ജൈവ കൃഷിയുടെ ക്ലാസ്സാണ് എടുക്കുക, 1-2 മണിക്കൂർ മിനിമം, 1.5 മണിക്കൂർ. കാരണം അങ്ങനെയേ അത് പറയാൻ കഴിയുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ക്ലാസ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പ്രൊഫഷണൽ ക്ലാസ്സല്ല ഞാൻ പറയുന്നത്, ഞാനൊരു കർഷകനാണ്. ഓരോന്നും കൃഷി ചെയ്തുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഓരോന്നിനെ കുറിച്ചും, അത് ഭൂപ്രകൃതിക്കനുസരിച്ച് അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഈ 10-20 ഏക്കർ സ്ഥലമുള്ളടുത്ത് പകുതി കാപ്പി ചെയ്താൽ പോലും നിങ്ങൾ ആ മേടിച്ച പൈസ നിങ്ങൾക്ക് ഊരി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാപ്പി ചെയ്യാൻ പറയുമ്പോൾ കാപ്പി മാത്രമല്ല അതിൽ ചെയ്യും, അതിൽ നമുക്ക് അവക്കാഡോ ചെയ്യാം. അത് ഏറ്റവും വില കൂടിയ ഫ്രൂട്ടാണ്, അത് നമുക്ക് ഷെയ്ഡ് വർഷമായിട്ട് നിൽക്കും. അതിൻ്റെ ഇടയിൽ പ്ലാവ് ചെയ്യാം, അതിൽ കുരുമുളക് വളർത്താം, അപ്പോൾ അത് മാർക്കറ്റായി. ചക്ക നമുക്ക് വിരിഞ്ഞ് കിട്ടും, അത് നമുക്ക് ഭക്ഷ്യ വിഭവമാണ്. അപ്പോൾ വരിക്കുകയാണെങ്കിലും കൂടെയാണെങ്കിലും ശൈലജാക്കി പശുവിന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണങ്ങി ഒരു ഡ്രയർ വാങ്ങിക്കഴിഞ്ഞത് അരിഞ്ഞ് ഈ ഇടിഞ്ചക്ക അരിഞ്ഞ് ഉണങ്ങാം, ഞാൻ നോക്കി ഇവിടെ, ഒരു കുഴപ്പമില്ല. പശുവിന് അതൊന്നും വാടിയാൽ മതി, അതൊന്നും. അപ്പോൾ ഈ വക കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ
1: കാലിത്തീറ്റയ്ക്ക് പകരം ഇത് കൊടുത്താൽ മതി എന്നാണോ?
4: അതെ, ഇത് തന്നെയല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ തീറ്റപ്പുല്ല് എനിക്ക് കുറച്ചേ ഉള്ളൂ. ഞാൻ ചോളം നട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കൂടുതൽ ചോളം നടുന്നു, പാൽ ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് ചോളം നട്ടിട്ടുണ്ട്. ഈ ചോളം മുഴുവൻ ഒടിച്ചെടുത്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഒരു 10 എണ്ണം മുറിച്ച് ഇട്ട് കൊടുത്തു, കുറച്ച് പുല്ലും കെട്ടി, വെള്ളവും കൊടുത്തു, വീട്ടിലെ പഴത്തൊലിയെല്ലാം കൊടുത്തു, എൻ്റെ പശുവിൻ്റെ കാര്യം ഓക്കെ. ഈ സാധനം റീസൈക്കിളായി ചാണകമായി വരിക, നിങ്ങൾ മനസ്സിലാണ്. നമ്മൾ പശു എല്ലാം റെഡിമെയ്ഡായി കിട്ടുമെന്ന് വിചാരിക്കുന്നത്, പശുവിനെ വളർത്തുന്ന എന്തിനാണ്? ഏറ്റവും നല്ല കമ്പോസ്റ്റാണിത്. പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കി കിട്ടണേ, ഒരു എട്ട് പുല്ല് കൊടുക്കുക, വ്യത്യാസം ചാണകം കിട്ടി. അപ്പോൾ ഈ വളത്തെ നമ്മളിവിടെ ഇവിടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാം, അത് മൂല്യവർദ്ധമായിട്ട് ഉപയോഗിക്കാം, പഞ്ചഗവ്യാക്കാൻ വേണമെങ്കിൽ ജീവ. അപ്പം ഈ ഒരു സർക്കിൾ നമുക്ക് നടക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ടെൻഷനുള്ള ആൾ ഒരു പശുവിനെയും കിടാവിനെയും കൂടി തീറ്റാൻ ഇറക്കിക്കൊണ്ട് അയാളെ എല്ലാ ടെൻഷനും പോയിട്ടുണ്ടാവും. ഗ്യാരണ്ടി ഞാൻ തരാം. അപ്പോൾ ആ പശുവിനെ ഞാനിപ്പോൾ 2 മണിക്കൂർ പുറത്തിറക്കി കെട്ടി, ഇപ്പോൾ വെള്ളം കൊടുക്കും, 4 മണിയാകുമ്പോഴത്തേക്ക് വൈകിട്ട് അങ്ങ് വിടുക, രാവിലെ കറന്നിട്ട് 4 ലിറ്റർ പാലുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലെ പാലിൻ്റെ ആവശ്യമായി, തൈരിൻ്റെ ആവശ്യമായി, നെയ്യുടെ ആവശ്യം, എവിടെയും പോകണ്ട, ഇതെല്ലാം ചെയ്യേണ്ട ഒരു ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാനുണ്ട്. വൈകുന്നേരം സുഖമായിട്ട് കിടന്നു.
1: ഇപ്പോൾ കുര്യൻ ചേട്ടനുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ ഇനി എനിക്ക് തോന്നുന്നു എത്ര സമയം സംസാരിച്ചാലും ഇത് തീരില്ല, അത്രയധികം അറിവുകളും അനുഭവവും ഉണ്ട്.
0: വിത്തിറക്കിയും വിളവെടുത്തും മണ്ണിൽ വിസ്മയം തീർക്കുന്ന കുര്യൻ ചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിൽ.

പൊതുവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വളർത്തുപക്ഷികളെ മുഴുവനും കൊന്നൊടുക്കുന്നത് പതിവാണ്. ഇതിന് ശാസ്ത്രീയ വിശദീകരണവുമുണ്ട്. രോഗവാഹകരും രോഗബാധിതരുമായ പക്ഷികൾ അവയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവങ്ങളിലൂടെയും കാഷ്ഠത്തിലൂടെയും ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിനെ ധാരാളമായി പുറന്തള്ളും. ഈ പക്ഷികളുമായും സ്രവങ്ങളും കാഷ്ഠവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗാണുമലിനമായ തീറ്റ, കുടിവെള്ളം, ഫാം തൊഴിലാളികളുടെ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയെല്ലാം പരോക്ഷമായും രോഗം അതിവേഗത്തിൽ പടർന്നു പിടിക്കാനിടയാക്കും. രോഗം ബാധിച്ച പക്ഷികളുടെ കാഷ്ഠത്തിൽ വന്നിരിക്കുന്ന ചിലയിനം ഈച്ചകൾക്കും മറ്റു പക്ഷികളിലേക്ക് രോഗം പടർത്താൻ കഴിയും. ഇൻഫ്ലുവൻസ വൈറസ് ഗ്രൂപ്പിലെ H5H7 ഉപഗണത്തിൽപ്പെട്ട വൈറസുകളാണ് പക്ഷികളിൽ ഏറ്റവും മാരകം. വൈറസ് ബാധയേൽക്കുന്ന ചില പക്ഷികൾ രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാതെ വൈറസിന്റെ നിത്യവാഹകരായി മാറാനും ഇടയുണ്ട്. അതോടെ രോഗനിയന്ത്രണം സങ്കീർണമാകും. മാത്രമല്ല, പരോക്ഷമായി ഏതെങ്കിലും രീതിയിൽ വൈറസ് രോഗമേഖലയിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ചാൽ നിയന്ത്രണം അതീവ ദുഷ്കരമാകും. മനുഷ്യരിൽ രോഗബാധയേറ്റാൽ 60% വരെ മരണസാധ്യതയുള്ള H5N1 ഗണത്തിൽപ്പെട്ട വൈറസുകളാണ് ഇപ്പോൾ പക്ഷിപ്പനിക്ക് കാരണമാകുന്നത്. വളരെ തീവ്രത കൂടിയ ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് പക്ഷിപ്പനി വൈറസുകൾ മനുഷ്യരിലേക്കും രോഗബാധയേറ്റവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന മാരക വൈറസുകളായി രൂപം മാറാൻ സാധ്യതയുണ്ട്. പക്ഷിപ്പനി വൈറസുകൾ മനുഷ്യരിൽ കാണുന്ന ഇൻഫ്ലുവൻസ വൈറസുകളുമായി ചേർന്ന് പുതിയ ജനിതക ഘടന ആർജിച്ച് അതിശക്തമായ വൈറസുകളായി മാറിയേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം കാരണങ്ങളാൽ രോഗം കണ്ടെത്തിയതിന് 1 കിലോമീറ്റർ പരിധിയിൽ രോഗസാധ്യതയുള്ളതും രോഗവാഹകരാവാൻ ഇടയുള്ളതുമായ മുഴുവൻ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കി സുരക്ഷിതമായി സംസ്കരിക്കുക എന്നത് അതീവ പ്രാധാന്യമർഹിക്കുന്നു. പക്ഷിപ്പനി ഒരു ആഗോള പകർച്ചവ്യാധിയായതിനാൽ ഇത് സംബന്ധിച്ച് നിയന്ത്രണ ചട്ടങ്ങളും മാർഗരേഖയുമുണ്ട്. രോഗം കണ്ടെത്തിയതിന് 1 കിലോമീറ്റർ പരിധിയിലെ മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കി സുരക്ഷിതമായി സംസ്കരിക്കുക എന്നത് അന്തർദേശീയ ദേശീയ തലങ്ങളിൽ നിലവിലുള്ള പക്ഷിപ്പനി നിയന്ത്രണ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്. സാധാരണഗതിയിൽ പക്ഷികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ രോഗമുണ്ടാക്കുന്നവയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകളിൽ ഏറെയും. എന്നാൽ സങ്കീർണമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനും രോഗമുണ്ടാക്കാനുമുള്ള ശേഷിയും വൈറസുകൾക്കുണ്ട്. രോഗബാധയേറ്റ പക്ഷികളുമായും രോഗാണുമലിനമായ സാഹചര്യങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗബാധയേറ്റതോ ചത്തതോ ആയ പക്ഷികളെ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നതുവഴിയുമെല്ലാം മനുഷ്യരിൽ രോഗബാധയേൽക്കാൻ സാധ്യതയുണ്ട്. രോഗബാധയേറ്റ പക്ഷികളെ കൈകാര്യം ചെയ്യുന്നതിലൂടെയും കശാപ്പ് നടത്തുന്നതിലൂടെയുമാണ് രോഗം മനുഷ്യരിലേക്ക് പടരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. H5N1, H7N9, H7N7, H9N2 തുടങ്ങിയ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകളെല്ലാം മനുഷ്യരിലേക്ക് പകരാനും രോഗമുണ്ടാക്കാനും ശേഷിയുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗബാധയേറ്റതോ ചത്തതോ ആയ പക്ഷികളുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായവർ, പക്ഷിക്കാഷ്ടം വളമായി ഉപയോഗിക്കുന്ന കർഷകർ, രോഗബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടവർ, രോഗബാധിത മേഖലകളിൽ താമസിക്കുന്നവർ എന്നിവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. എന്നാൽ കൊറോണ വൈറസ് പോലെയോ നിപ പോലെയോ മനുഷ്യരിലേക്ക് അതിവേഗത്തിൽ പടർന്നു പിടിക്കുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നല്ല പക്ഷിപ്പനി എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനവും മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കുള്ള രോഗവ്യാപനവും കുറവാണ്. മനുഷ്യരിലേക്കുള്ള പകർച്ചനിരക്കും വ്യാപന നിരക്കും കുറവാണെങ്കിലും രോഗബാധയേറ്റവരിൽ മരണനിരക്ക് 60% വരെയാണ്. പക്ഷിപ്പനി രോഗത്തിന് കാരണമാകുന്ന ഓർത്തോമിക്സോ വൈറസ് കുടുംബത്തിലെ ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസുകൾക്ക് നിരവധി ഉപവിഭാഗങ്ങളുണ്ട്. ഇവയിൽ തീവ്രത കൂടിയ രോഗമുണ്ടാക്കുന്നവയും തീവ്രത കുറഞ്ഞ രോഗമുണ്ടാക്കുന്നവയുമുണ്ട്. ഇന്ത്യയിലുൾപ്പെടെ പല രാജ്യങ്ങളിലും ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസുകളെ തടയാൻ വേണ്ടിയുള്ള അനേകം തരം വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. മറ്റു വൈറസിനങ്ങളെ അപേക്ഷിച്ച് നിരന്തരം ജനിതക മാറ്റങ്ങൾ സംഭവിക്കുന്നവയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസുകൾ. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെട്ട ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസിനെതിരെ വാക്സിൻ നൽകിയാലും പിന്നീട് സംഭവിക്കുന്ന രോഗാണുബാധകൾക്കെതിരെ പൂർണ്ണ ഫലപ്രാപ്തി ഉറപ്പുവരുത്താൻ സാധിക്കണമെന്നില്ല. ഇനി വാക്സിൻ നൽകിയാലും വാക്സിൻ നൽകിയ പക്ഷികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെ വൈറസ് വഹിക്കാനും പടർത്താനും കഴിയും. വൈറസുകളുടെ നിശബ്ദ വ്യാപനം രോഗനിയന്ത്രണത്തെ പ്രതിസന്ധിയിലാക്കും.
ഇത്തരമൊരു സാഹചര്യത്തിൽ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാൻ കർശനമായ ജൈവസുരക്ഷ തന്നെയാണ് പ്രധാനം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന്, അവിടെ നിന്ന് പ്രശ്നമുണ്ടോ?
2: അവിടെ നിന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
5: നീ കളിക്കലേ.
4: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
6: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
5: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
6: പോന്നില്ലേ, എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
6: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
6: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
6: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കോ?
6: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ
5: 9 4 9 6 9 7 4 1 4 1
7: നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
7: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
7: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
8: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: രാത്രിയുടെ നിബിഡമായ നിശബ്ദതയെ കീറിമുറിച്ച് ആ ചരക്കു ലോറി ദേശീയപാതയിലൂടെ പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു. പ്രഭാതത്തിന്റെ പൊൻകിരണങ്ങൾ ഉണരാൻ ഇനിയും യാമങ്ങൾ ബാക്കി. ഉറക്കത്തിന്റെ ഭാരം തൂങ്ങിയ കണ്ണുകൾ അമർത്തിത്തിരുമി മമ്മദ് ഡ്രൈവർ തന്റെ തഴമ്പിച്ച കൈകളാൽ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചു. ചുവന്ന മണ്ണണിഞ്ഞ കർണാടകയുടെ അതിരുകളിൽ നിന്നും ആന്ധ്രയുടെ വിധാനങ്ങളിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞ കേരളത്തിലേക്ക് ഭാരവും പേറി അവൻ പായാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അതിരുകൾ താണ്ടിത്തളരുന്ന വിയർപ്പിന്റെ നാറ്റമുള്ളൊരു ഡ്രൈവിംഗ് ജീവിതം. ദീർഘയാത്രകൾ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മമ്മദിന്റെ ലോറി ക്യാബിനിൽ എപ്പോഴും ഒന്നോ രണ്ടോ കുഞ്ഞുമരത്തൈകൾ ശ്വാസമെടുക്കുന്നുണ്ടാകും. ഒരു വേപ്പോ പ്ലാവോ മാവോ ഒക്കെ. പകലിന്റെ കനത്ത ചുടുകാറ്റിൽ പാതയോരങ്ങളിൽ തണലില്ലാതെ വിയർപ്പിൽ കുതിർന്നു തളരുന്ന മനുഷ്യരെയും മൂകജീവികളെയും കാണുമ്പോൾ മമ്മദ് ഡ്രൈവറുടെ ഉള്ളു പൊള്ളും. അതുകൊണ്ട് തന്നെ യാത്രാമധ്യേ വണ്ടി ഒതുക്കി നിർത്തി പാരയും കോരിയും എടുത്ത് അയാൾ വഴിയരികിൽ മണ്ണുകുഴിക്കും. ആ കുഞ്ഞു ജീവനുകളായ മരത്തൈകളെ അവിടെ നിക്ഷേപിക്കും. വണ്ടിയിലുള്ളൊരു പഴയൊരു ബക്കറ്റിൽ കരുതുന്ന വെള്ളമെടുത്ത് അവക്ക് പ്രാണൻ പകരും. ഇതൊക്കെ ആര് നോക്കാനാ മമ്മദ്ക്കാ, വെറുതെ ഓരോ ഭ്രാന്ത്. കൂടെയുള്ള ക്ലീനർ പലപ്പോഴും ആത്മകഥമെന്നോണം സങ്കടപ്പെടും. നമ്മൾ മണ്ണിലാഴ്ത്തി വെക്കുന്ന ഈ കുഞ്ഞു ജീവൻ നാളെ വലിയൊരു തണൽക്കൂടാവൂടോ നീ കണ്ടോളൂ. നമ്മളില്ലെങ്കിലും ഈ വഴി പോകുന്ന ഏതോ അപരിചിതർക്ക് അതൊരു അനുഗ്രഹമായി മാറും. ഇല്ലെങ്കിൽ മുകളിൽ കുറച്ച് പക്ഷികളെങ്കിലും കൂടുവെക്കും. ഒന്നുമില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വണ്ടിക്കാർക്ക് അല്പം വിശ്രമിക്കാനെങ്കിലും ഒരിടം. പ്രകാശപൂർണമായൊരു പുഞ്ചിരിയോടെ മമ്മദ് പറയും. ഇത് കേൾക്കുന്ന മറ്റു ഡ്രൈവർമാർ തമാശ രൂപേണ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം വളർന്ന് തണൽമരമായാൽ അതിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചാൽ നാടണയാൻ വൈകില്ലേ മമ്മദ്ക്കാ. പോകുന്ന വഴികളിലൊക്കെയും താൻ നട്ട തൈകൾക്ക് അയാൾ മുടങ്ങാതെ സ്നേഹജലം പകർന്നു. എന്നാൽ വികസനത്തിൻ്റെ യന്ത്രക്കൈകൾ താൻ നട്ടുവളർത്തിയ ചില മരങ്ങളുടെ കടക്കൽ മഴുവേന്തിയ നാളിൽ സ്വന്തം മക്കളെ പോലെ അവയെ കെട്ടിപ്പിടിച്ച് മമ്മദ് പൊട്ടിക്കരഞ്ഞു. കണ്ടു നിന്നവരുടെ കരളിലും അതൊരു നോവായി പടർന്നു. വർഷങ്ങൾ വേഗത്തിൽ പാഞ്ഞുപോയി. പ്രായം ശരീരത്തെ തളർത്തിയപ്പോൾ മമ്മദ് സ്റ്റിയറിംഗിൽ നിന്നും കൈകളെടുത്തു. എങ്കിലും തൻ്റെ ആയുസ്സിൻ്റെ വിയർപ്പ് വീണു തളർന്ന ആ മരങ്ങളെ അവസാനമായി ഒന്നുകൂടെ കാണാൻ അയാൾ ആഗ്രഹിച്ചു. മകനോടൊപ്പം പഴയ അതേ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മമ്മദിൻ്റെ കണ്ണുകൾ കൊതിയോടെ റോഡരികിലേക്ക് നീണ്ടു. ഒരിക്കൽ വരണ്ടുണങ്ങിയിരുന്ന ആ പാതയോരങ്ങൾ ഇന്നിതാ പച്ച പുതച്ച് തണൽ വിരിച്ചു നിൽക്കുന്നു. കൂറ്റൻ മരങ്ങളുടെ തണലിൽ ലോറികളും കാറുകളും ഒതുക്കിയിട്ട് ഡ്രൈവർമാർ നിശ്ചിന്തരായി ഉറങ്ങുന്നു. വഴിയാത്രക്കാർ ആ ശീതളമയിലിരുന്ന് യാത്രാക്ഷീണം അകറ്റുന്നു. ഒരു വൻമര ചുവട്ടിൽ വണ്ടി നിർത്തി ഇറങ്ങിയ മമ്മദിൻ്റെ തോളിൽ തട്ടി അവിടെ വിശ്രമിക്കുകയായിരുന്ന മറ്റൊരു ലോറി ഡ്രൈവർ പറഞ്ഞു, എന്തൊരു തണലാ അല്ലേ മൂപ്പ, ഏതോ ഒരു പുണ്യവാളൻ നട്ടതാ ഇത്. അത് കേട്ട് മമ്മദ് തൻ്റെ പരുക്കൻ വിരലുകളാൽ ആ വനമരത്തിൻ്റെ മാറിൽ പതുക്കെ തലോടി. താൻ കൊടുത്ത വിയർപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മമണം ആ തണുത്ത കാറ്റിനുണ്ടായിരുന്നു. സഫലമായ ഒരു ജന്മത്തിൻ്റെ നിർവൃതിയോടെ നിറഞ്ഞ കണ്ണുകളാൽ മമ്മദ് ആ ഹരിതപ്പരപ്പിലേക്ക് നോക്കി നിന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ പുണ്യപ്രവൃത്തികൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തി. നാടും നഗരവും മമ്മദിനെ ആദരിച്ചപ്പോൾ അയാളുടെ കണ്ണുകളെ ഇകറണയിച്ചത് പുരസ്കാരങ്ങളായിരുന്നില്ല, മറിച്ച് താൻ നട്ടുവളർത്തിയ മരത്തണലിൽ ചെറിയ തട്ടുകടകളിട്ട് ജീവിതമാർഗം കണ്ടെത്തിയ സാധു മനുഷ്യരുടെ സ്നേഹം നിറഞ്ഞ ആലിംഗനങ്ങളായിരുന്നു.
1: നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിച്ച തണൽ മരങ്ങൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി മേഘ രാജീവൻ എഴുതിയ ഗാനം കേൾക്കാം, മഴമേഘമേ.

0: മേഘാരാജീവൻ എഴുതിയ മഴമേഘമേ എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ് രേഖാ ബിനീഷ് എഴുതിയ നീലിമ എന്ന വെളിച്ചം. അവതരിപ്പിക്കുന്നത് ഉഷ പ്രദീപ് വിളമന.
1: വർഷങ്ങൾക്കു ശേഷം ആ വൃത്തികെട്ട തെരുവിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ നീലിമയ്ക്ക് കാലുകൾ വിറകൊണ്ടില്ല. എങ്കിലും ഓർമ്മകളുടെ രൂക്ഷഗന്ധം നാസികയിൽ തുളച്ചു കയറുമ്പോൾ അവളിൽ നിന്നും നെടുവീർപ്പുയർന്നു. തിരിച്ച് ഈ മാലിന്യത്തിലേക്ക് ഒരു കാൽവെപ്പ് ആഗ്രഹിച്ചതല്ല, പക്ഷേ വരേണ്ടി വന്നു. പഴയ വിയർപ്പ് നാറുന്ന വിഴുപ്പ് ഭാണ്ഡം വീണ്ടും ചുമക്കാനല്ല. പിന്നെ നിമ്മി, നീലിമയുടെ കുഞ്ഞനുജത്തി. നീലിമ ആ തെരുവിനെ വിട്ടോടിപ്പോകുമ്പോൾ അവൾക്ക് 6 വയസ്സായിരുന്നു. ഇപ്പോൾ ഈ 7 വർഷം കൊണ്ട് നിമ്മി വളർന്നിരിക്കുന്നു. അവൾക്കു വേണ്ടി വന്നതാണ്. ചെന്നായ്ക്കൾ കടിച്ചു കീറും മുൻപേ അവളെ കൊണ്ടുപോകണം. കഴിഞ്ഞ കാലത്തിൽ താൻ അനുഭവിച്ചതൊന്നും അവൾക്ക് നേരിടേണ്ടി വരാതിരിക്കാൻ. ആ ചുവപ്പ് തെരുവിലെ പെണ്ണെന്നാൽ നായ്ക്ക് തുല്യമാണ്. ആർക്കും വേണ്ടാത്ത തെരുവ് നായ്ക്കൾ. കൂടില്ലാതെ, ഉടയവൻ ഇല്ലാതെ എച്ചിലു തിന്ന് അലയണം. ആർക്കും ആട്ടി ഓടിക്കാം. തിരിച്ചു കുരച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലും. ചോദിക്കാൻ ആരും വരില്ല. ജനിപ്പിച്ചവർ തന്നെ വളർന്നു കഴിഞ്ഞാൽ മകളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന മനോഹരമായ ആചാരമുള്ള തെരുവ്. മാംസം കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരുടെ കയ്യിൽ കിടന്നു താൻ പിടഞ്ഞപ്പോൾ അവര് കൊടുത്ത നോട്ടുകൾ വാരി മുത്തമിടുന്ന അച്ഛനെന്ന നീചന്റെ മുഖം നീലിമ ഒരു നിമിഷം വെറുപ്പോടെ ഓർത്തു. അമ്മയെന്ന രൂപത്തോട് അന്നും സഹതാപം മാത്രം. പ്രായപൂർത്തിയായാൽ ആ തെരുവിലെ പെൺകുട്ടികളുടെ തൊഴിലാണ് വേശ്യാവൃത്തി എന്ന് വിശ്വസിക്കുന്ന പാപം സ്ത്രീകൾ. അങ്ങനെയല്ലെന്ന് ചിന്തിക്കാൻ ഉള്ള ബുദ്ധിയോ വിവരമോ വിദ്യാഭ്യാസമോ ധൈര്യമോ പോലും അവർക്ക് ഇല്ല എന്നതാണ് സത്യം. കാലങ്ങളായി നടന്നുവരുന്ന സമ്പ്രദായത്തെ മാറ്റാൻ ഒരു പെണ്ണിന് എങ്ങനെ കഴിയും? എൻ്റെ ശരീരത്തിൽ തുടരുത് എന്ന് പറയാൻ ഒരു പെണ്ണിനും കഴിയില്ല. കാരണം എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാണെന്നുള്ള അറിവ് ഇല്ലാതെ പോയത് തന്നെ. എന്നാൽ നീലിമ, അവൾ ചിന്തിച്ചു, എൻ്റെ ശരീരം എൻ്റേത് മാത്രമാണ്. അനുവാദം ഇല്ലാതെ ഒരാളും എൻ്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. 5 വർഷം വേണ്ടി വന്നിരുന്നു നീലിമയ്ക്ക് ഈ ചിന്തയിലേക്ക് വരാൻ. ഇനി ആർക്കു മുന്നിലും കിടക്ക വിരിക്കാൻ നീലിമ തയ്യാറല്ല. പറഞ്ഞു തീരും മുൻപേ അച്ഛന്റെ ഭാരിച്ച കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. നിലത്തേക്ക് വീണ നീലിമയെ അയാൾ അവിടെ ഇട്ടു ചവിട്ടി വലിച്ചിഴച്ചു കൊണ്ടുപോയി വീണ്ടും കാമഭ്രാന്തന്മാരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തു. അന്നത് അവളുടെ നിസ്സഹായതയുടെ അവസാന രാത്രിയായിരുന്നു. കാട്ടാളന്മാർ ക്രൂരമായി മേച്ചിൽ നടത്തിയ ശരീരവും വേദന കടിച്ചമർത്തി ആ കൂരിരുട്ടിനെ കീറുമുറിച്ച് ഉറച്ച ചുവടുകൾ വച്ചവൾ നടന്നു ആ തെരുവിന് പുറത്തേക്ക്. പകൽ വെളിച്ചത്തിൽ പോലും പുറം ലോകം കണ്ടിട്ടില്ലാത്ത നീലിമ ഭയമിന്നിയ രാത്രിയിൽ എവിടേക്കെന്നറിയാതെ ആ തെരുവിന് പുറത്തേക്ക് ഇരുട്ടിലൂടെ ലക്ഷ്യമില്ലാതെ ഓടി. 3-4 ദിവസത്തോളം ആരുമറിയാതെ അവൾ ഭിക്ഷാടകർക്കൊപ്പം അന്തിയുറങ്ങി. അവിടെ അവർക്ക് ഭക്ഷണവും മരുന്നുകളും കൊണ്ടുവന്നു നൽകുന്ന ഒരു സോഷ്യൽ സർവീസ് സംഘം എത്തി. എപ്പോഴും കാണുന്ന മുഖങ്ങൾക്കിടയിൽ ഒരു പുതിയ മുഖം. അതിൽ ഒരാൾ നീലിമയ്ക്കരികിലെത്തി. അയാളുടെ സ്നേഹപൂർവമുള്ള സംസാരവും ഇടപെടലും അവളിൽ അത്ഭുതം ഉണ്ടാക്കി. ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ ഇത്ര മാന്യമായി പെരുമാറുമോ? അത് അവൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. സുദേവ് എന്നായിരുന്നു അയാളുടെ പേര്. അവൾ അയാളോട് തൻ്റെ വേദനകൾ പറഞ്ഞു. ക്ഷമയോടെ അയാൾ അവളെ കേട്ടിരുന്നു. പിറ്റേന്ന് തന്നെ ആ ടീം വീണ്ടും എത്തി. നീലിമയെ അവിടെ നിന്നും കൊണ്ടുപോയി അവളെ അവരുടെ ഷെൽട്ടറിലേക്ക് മാറ്റി. പിന്നീടുള്ള ദിവസങ്ങൾ നീലിമയ്ക്ക് സന്തോഷത്തിൻ്റെതായിരുന്നു. മാസങ്ങൾ കൊണ്ട് നീലിമ എഴുത്തും വായനയും പഠിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു ജോലി നേടി. ബാക്കി സമയം തന്നെ രക്ഷിച്ചവരോടൊപ്പം സാമൂഹ്യ സേവനങ്ങളിൽ സ്ഥിരം പങ്കാളിയായി. കൂട്ടത്തിൽ പഠനവും തുടർന്നു. നിനക്ക് പഠിച്ച് ആരാകണം എന്ന് ഒരിക്കൽ സുദേവ് അവളോട് ചോദിച്ചു. അവൾ ആലോചനയോടെ അവനെ നോക്കി. താൻ വിട്ടുപോന്ന തെരുവിനെ അവൾ ഓർത്തു. അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും വേദനയോടെ ഓർത്തു. എനിക്കെൻ്റെ തെരുവിൻ്റെ രക്ഷകയാകണം, അവിടുത്തെ സ്ത്രീകളെ രക്ഷിക്കണം, പെൺകുട്ടികളുടെ മാനം കാക്കണം. അവളുടെ ആത്മധൈര്യവും ദൃഢനിശ്ചയവും കണ്ടപ്പോൾ ആ സാമൂഹ്യ പ്രവർത്തകർ അവൾക്കൊപ്പം കൈകോർത്തു നിന്നു. അന്നുമുതൽ നീലിമ അഹോരാത്രം ആ തെരുവിനു വേണ്ടി നിലകൊണ്ടു. മാസങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളിൽ ഭൂരിപക്ഷവും തങ്ങളുടെ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവം തെരുവ് വിട്ടിറങ്ങി. 30 പെൺകുട്ടികളെ സേഫ് ആയിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറ്റി. അതിനു പിന്നിൽ നീലിമയാണെന്നറിഞ്ഞപ്പോൾ അവളുടെ പിന്നാലെ ശത്രുക്കൾ നിരന്തരം പിന്തുടർന്നു. നീലിമ ഭയന്നു പിന്മാറിയില്ല. പക്ഷേ ഷെൽട്ടറിലെ കുട്ടികൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്ന വഴി രാത്രിയിൽ സ്വന്തം പിതാവ് തന്നെ അവളെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി. പിന്നോട്ടുള്ള ദിവസങ്ങൾ മരണത്തിനോടുള്ള മത്സരമായിരുന്നു. മരണം പോലും അവളുടെ മുന്നിൽ തോറ്റുപോയി. നീലിമ പൂർവാധികം ശക്തിയോടെ തിരികെ വന്നു. അവളുടെ പിന്നിൽ ആയിരങ്ങൾ നിരന്നു. അവളുടെ കഷ്ടപ്പാടിൽ നിന്നും നീലിമ ഫൗണ്ടേഷൻ രൂപം കൊണ്ടു. ഇന്ന് അവൾ സ്വന്തം സഹോദരി നിമ്മിക്കു വേണ്ടി ഉറച്ച ചുവടുകളോടെ ആ തെരുവിലേക്ക് വന്നതാണ്. ഇന്ന് അവൾക്ക് പിന്നിൽ ആൾബലം ഉണ്ട്, അധികാരികളുണ്ട്. അവളെ എതിർത്ത മുന്നിൽ നിൽക്കുവാൻ ഇന്ന് ആ തെരുവിൽ ഒരാൾക്കും ധൈര്യമില്ല. സ്വന്തം സഹോദരിയുടെ കയ്യും പിടിച്ച് തല ഉയർത്തി മുന്നോട്ട് നടക്കുമ്പോൾ പണ്ട് ഭയന്ന് അർദ്ധരാത്രിയിൽ തെരുവിലൂടെ ഓടിപ്പോയ നീലിമയായിരുന്നില്ല അവൾ. സ്ത്രീ എന്ന വാക്കിന് പുതിയ അർത്ഥങ്ങൾ മെനഞ്ഞ പെണ്ണ്, നീലിമ, നീലിമ എന്ന വെളിച്ചം.

ബിനീഷ് എഴുതിയ നീലിമ എന്ന വെളിച്ചം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉഷ പ്രദീപ് വിളമന. സർഗജാലകത്തിൽ ഇനി ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കുപ്പിവളകൾക്ക് പറയാനുള്ളത്.

കരിവളകളിൽ പൊട്ടിക്കരഞ്ഞു മണ്ണോടു ചേർന്നാലും ഇഷ്ടമോടെയാ കുരുന്നു കരങ്ങളാൽ എത്തിടാറുണ്ട് പതുക്കെ ഈ വളകളും നിത്യസന്തോഷം

0: ശ്രീജ എ ഒ അരവിന്ദ് എഴുതി അവതരിപ്പിച്ച കുപ്പിവളകൾക്ക് പറയാനുള്ളത് എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ചിത്രലേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ സെയ്ഫാണ്.
1: ആ വലിയ വീട് മാസങ്ങളായി നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. മുറ്റത്ത് കൊഴിഞ്ഞു വീണ മാവിലകൾക്കിടയിലൂടെ ഒരു വലിയ കാർ വന്നു നിന്നു. ഒരുപാട് കാലത്തിനു ശേഷം അവർ മക്കൾ മൂന്നുപേരും അച്ഛനെ കാണാനെത്തി. അവരുടെ മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. കുറച്ചു നാളായി അലട്ടിയിരുന്ന ഒരു വലിയ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടിയിരുന്നു. അച്ഛാ, സംസാരിക്കാൻ പോലും സമയമില്ലാതെ നടന്നിരുന്ന മൂത്തവൻ അന്ന് വളരെ സ്നേഹത്തോടെയാണ് വിളിച്ചത്. അച്ഛൻ, ഈ വീട്ടിലിനി ഒറ്റക്ക് കഴിയേണ്ട. അച്ഛന് താമസിക്കാൻ നമ്മൾ നല്ല ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ അച്ഛന് ഒരു കുറവും ഉണ്ടാവില്ല. കൂട്ടിന് ഒരുപാട് ആളുകളുണ്ട്, ഡോക്ടർമാരുമുണ്ട്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്, അച്ഛന് ഉറപ്പായും ഇഷ്ടപ്പെടും. അയാൾ ഒന്നും മിണ്ടിയില്ല, മൂവരെയും ഒന്ന് നോക്കി. മനസ്സിൽ കടലോളം സ്നേഹമിരമ്പി. ഈ മുറ്റത്ത് ഓടിക്കളിച്ച നമ്മുടെ മക്കൾ, അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവരുടെ ലോകം. എന്നാൽ അവർ ഇപ്പോൾ എത്ര മാറിപ്പോയിരിക്കുന്നു. പതിവായി ഇരിക്കാറുള്ള ചാരികസേരയിൽ നിന്നും അയാൾ പതിയെ എഴുന്നേറ്റു. ആ കസേരയിലാണ് അയാൾ എന്നും മക്കളെ കാത്തിരിക്കാറ്. സ്നേഹം പുഴ പോലെ താഴേക്ക് മാത്രമാണ് ഒഴുകുന്നതെന്ന് ആരോ പറഞ്ഞത് എത്ര ശരി. ഇനി കാത്തിരിക്കാനൊന്നുമില്ല. അകത്തേക്ക് പോയ അയാൾ തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ഒരു ചെറിയ ബാഗ് മാത്രം, പഴയ ഒരു ഷർട്ടും മുണ്ടും, പിന്നെ മാറോട് ചേർത്ത് പിടിച്ച ഒരു ഫോട്ടോ, 60 വർഷം കൂടെ ജീവിച്ചവളുടെ ഫോട്ടോ. ആ ഫോട്ടോ ഇല്ലാതെ അയാൾ എങ്ങും പോകില്ലെന്ന് മക്കൾക്കറിയാം. ആ വീടിൻ്റെ ഓരോ അണുവിലും അയാളുടെ വിയർപ്പുണ്ട്. അത് അയാളുടെ മാത്രം സ്വർഗമായിരുന്നില്ല, അവളുടേത് കൂടിയായിരുന്നു. അവളുടെ മണമുള്ള മുറികളോട്, കലവില ചിലമ്പുന്ന പാത്രങ്ങളോട്, അവളുടെ വിരലുകൾ പതിഞ്ഞ ഉപ്പ് ഭരണിയോട്, മുറ്റത്തെ തുളസിത്തറയോട്, എല്ലാത്തിനോടും യാത്ര പറയാൻ സമയമായിരിക്കുന്നു. ഒരായുസിൻ്റെ കഠിനാധ്വാനം മുഴുവൻ പിന്നിലാക്കി അയാൾ പടിയിറങ്ങി. കാറിൽ കയറുമ്പോൾ അയാൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അടുക്കളയിലെ വെളിച്ചം ആരെങ്കിലും അണച്ചോ എന്നറിയാൻ. ഇല്ല, ആർക്കും അതിനൊന്നും നേരമില്ല. മൂവർക്കും കടമ നിർവഹിക്കാനുള്ള വെമ്പലായിരുന്നു. ആ വീട്ടിലും ആ അടുക്കളയിലുമാണ് തങ്ങളുടെ അച്ഛൻ്റെ ജീവൻ കുടികൊള്ളുന്നതെന്ന് മക്കൾ മനഃപൂർവ്വം മറന്നതാണോ? അമ്മയുടെ ശേഷിപ്പുകളിലാണ് അച്ഛൻ്റെ ജീവിതമെന്ന് എന്തേ അറിയാതെ പോയി. മക്കൾക്ക് അച്ഛൻ്റെ ഒറ്റപ്പെടലായിരുന്നു വിഷയം. അതിനൊരു പരിഹാരമായി. അച്ഛനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചാൽ പിന്നെ അവരുടെ കടമ കഴിഞ്ഞുവല്ലോ. അതുമല്ല, അച്ഛനെ താമസിക്കാൻ ഇത്ര വലിയ വീടിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് വിൽക്കാം. കൂടെ പുരയിടവും എല്ലാത്തിനും ഒരു തീരുമാനം ഇന്നത്തോടുകൂടി ആകുമല്ലോ. കാർ നിർത്തിയത് ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ്. ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക മണം വന്നു, മരുന്നിൻ്റെയും ഏകാന്തതയുടെയും മണം. ആ മണം അയാളെ എതിരേറ്റു. കൗണ്ടറിൽ പേരെഴുതി. കേശുനാഥ്, 78 വയസ്സ്, അനാഥൻ. രജിസ്റ്ററിൽ പേര് ചേർത്തു. ആ രാത്രി ആ ചെറിയ മുറിയിൽ ഉറക്കം വരാതെ അയാൾ കിടന്നു. പുതിയ മണം, പുതിയ ചുമരുകൾ, കൂടെയുള്ളത് പഴയ ഓർമ്മകൾ മാത്രം. അയാൾ കരഞ്ഞില്ല. കരയാൻ കണ്ണിൽ വെള്ളമില്ലായിരുന്നു. മാറോട് ചേർത്ത ഫോട്ടോയിൽ അവൾ ചിരിച്ചുകൊണ്ട് നോക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും മക്കൾ തിരിച്ച് പറന്നിരുന്നു. ഫാമിലി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഇളയ മകൻ്റെ വക, അച്ഛൻ സേഫാണ്. അതെ, അച്ഛൻ സേഫാണ് അനാഥാലയത്തിൽ.
0: ചിത്രലേഖ എഴുതി അവതരിപ്പിച്ച അച്ഛൻ സേഫാണ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 7624000.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
1: യമണി ഇന്ന് തന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങൾക്കല്ലോ?
2: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
1: എന്നാ പോയി നോക്കാം.
2: ഒന്നും കൂടി പോയി നോക്ക്.
1: അല്ല പങ്കെ, ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
0: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോല്.
2: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
1: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
2: മോളെ ഇടുന്ന.
3: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
0: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
3: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: കേക്കലുണ്ട്, കേക്കലുണ്ട്.
3: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
0: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
2: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
1: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ച കൂടി പാടുന്ന ഞാൻ കേട്ടു.
2: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
0: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
2: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
0: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
2: ഉച്ച

0: ഓർമ്മയില്ല.
1: നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു തരും.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: രമണി ഒരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചിമ്മിയിലെ പാട്ടായിരിക്കും.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രി
1: പെണ്ണാളേ പെണ്ണാ
0: പാട്ട് തന്നെ അങ്ങേ പാടിക്കൊടുക്കും.

0: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സഹോദയ ജില്ലാ കോമ്പറ്റീഷന് വേണ്ടി കൊണ്ടുപോയ ഒരു സംഘഗാനാണ് നമ്മുടെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം പ്രാക്ടീസ് ചെയ്ത് കുട്ടികൾ അത്രയും കഷ്ടപ്പെട്ട് ബൈഹാർട്ട് ചെയ്തു. കുറച്ച് ലെങ്തിയാണ്, ഒരു 10 മിനിറ്റോളം വരുന്നുണ്ട്. കുട്ടികൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിച്ചതാണ്. നമുക്കതിന് പ്രൈസും കിട്ടിയിട്ടുണ്ട് ജില്ലാതലത്തിൽ. അത് കേൾക്കാം നമുക്കിനി അടുത്തതായിട്ട്.
2: ആരൊക്കെയാണ് പാടുന്നത്?
1: പാടുന്നത് നമ്മുടെ നീരജ്, ദീപിത്, സായി, ആർദ്ര, ജിയ, നിരഞ്ജന ആൻഡ് അമയ.
2: ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു
1: ആർദ്രയും ജിയ
2: ജിയാണ്
1: സംസാരിക്കാത്തത്. നമ്മുടെ സീനിയർ മോസ്റ്റ് ആണ്. ഞാൻ കൊറേ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ആർദ്രയെ. ഇപ്പൊ പ്ലസ് ടു എത്തി, നമ്മുടെ സീനിയർ മോസ്റ്റ്. ഈ വർഷം കൂടി എനിക്ക് അവളെ കിട്ടുള്ളൂ. ഈ വർഷം കൂടി ലാസ്റ്റ് ചാൻസ് ആണ് ഈ വർഷത്തത്.
2: എന്തുണ്ട് ടീച്ചർ പറയുമ്പം സ്കൂളിൽ നിന്ന് വിട്ടു പോവാനുള്ള ഒരു വിഷമുണ്ടാ?
3: ചെറുതായിട്ട്
2: പാട്ട് പാടാറുണ്ടോ പൊതുവേ? എങ്ങനെയാണ്? പാടാറുണ്ട്. ചെറുത് മുതലേ അവിടെയാണ്. അപ്പം കുറേ വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? വേറെ എന്തൊക്കെയാ പരിപാടി പങ്കെടുക്കാറ്?
3: റെസിറ്റേഷൻ, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ, അങ്ങനെ കുറേ
2: ഉണ്ട് അല്ലേ? ഇന്ന് എന്താ ഒരു ഗ്രൂപ്പ് സോങ് മാത്രമായിട്ട് ഒതുക്കിയത്?
3: തില്ലങ്കേരി.
2: ഈ സ്കൂള് തന്നെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ?
3: ഇല്ല, ചെറുപ്പം തൊട്ടേ
2: അവിടെയാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മോളെ ഇതുവരെ സംസാരിച്ചിട്ടില്ല നമ്മളെ പരിപാടിയിൽ. പേര്
4: ജിയ.
2: ജിയ ചെറുതാമ്പഴി ഇവിടെ തന്നെയാണോ പഠിച്ചത്?
4: അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം
2: വന്നത്. എവിടെയായിരുന്നു മുന്നേ?
4: ഞാൻ നിവേദിതയായിരുന്നു.
2: നിവേദിത പുന്നാട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്ക് മാറാനുള്ള റീസൺ?
4: ഞാൻ പുതിയ വീടെടുത്തോണ്ട്.
2: വീട് മാറിയത് കൊണ്ട് ഇങ്ങോട്ട് മാറി. എങ്ങനെയുണ്ട് അവിടുന്ന് ഫ്രണ്ട്സിനെ വിട്ട് വന്ന വിഷമൊക്കെ മാറിയോ? മാറി, പുതിയ ആൾക്കാരൊക്കെ കിട്ടി. ഹാപ്പിയാണ്? ഓക്കെ, നന്നായിട്ട് പഠിക്കും. ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഹാപ്പിയായിട്ട് പോകണം. അപ്പൊ ഒരാൾ കൂടി ഉണ്ട് ഇതുവരെ സംസാരിക്കാത്ത, ആരാണ്?
5: എന്റെ പേര് നിരഞ്ജന.
2: നിരഞ്ജനയും ഈ പറഞ്ഞതുപോലെ എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ട് ഇങ്ങനെ പോവാണ്. ആണ്, ഇഷ്ടമാണോ പാടാനും ഇതുപോലെ പരിപാടികൾ അവതരിപ്പിക്കാനും? റേഡിയോയില് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? എന്ത് തോന്നി വന്നിട്ട്?
5: സന്തോഷം തോന്നി.
2: ഇനി പരിപാടി കേൾക്കുമ്പോഴാണ് ഇനിയും പങ്കെടുക്കണം, ഇനിയും പാടായിരുന്നു എന്നെല്ലാം തോന്നുക. അപ്പോഴ് എന്ത് ചെയ്യാ? മിസ്സിനോട് പറയാ, സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വരിക. വീട്ടിലാരൊക്കെ ഉള്ളത്?
5: അച്ഛൻ, അമ്മ, പിന്നെ
2: ആണോ? മറ്റേ
6: അവള് വന്നിട്ടില്ല.
2: നിങ്ങക്ക് ഒരേ കഴിവുകൾ ഉണ്ടോ പൊതുവെ? എങ്ങനെ, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും?
6: പാട്ടുപാടും.
2: പാട്ടുപാടും.
6: ഡ്രോയിങ്
2: സ്വഭാവത്തിലോ? ഇല്ല, അങ്ങനെ ഇല്ല. വരക്കും.
6: മറ്റേയാളെന്നോന്നുണ്ട് കൂടുതൽ അല്ലേ ഡ്രോയിങ്ങിന്?
2: ആള് മറ്റേയാള് മോൾ തന്നെയാണോ? കാണാൻ സെയിം ആണോ? മാറിപ്പോ അഡ്മിഷന്?
6: ഇപ്പൊ ഓക്കെ, നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വലുതാവുമ്പോൾ കൊറേ മാറ്റം വന്നു അവര്.
2: അങ്ങനെ ഇങ്ങനെ മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്നെങ്കിലും?
5: കണ്ടിട്ട് മാറിപ്പോല, പേരാണ് മാറിപ്പോവാ.
2: ഓക്കെ, അപ്പോ അടിപൊളിയാണ്. പാട്ട് പാടിയാലോ?

0: അടിപൊളിയായിട്ട് പാടി ടീച്ചറെ സമ്മതിക്കുന്നു. കാരണം 10 മിനിറ്റ് അല്ലേ,
1: ഏകദേശം 10 മിനിറ്റോളം തന്നെ ഉണ്ട് അത്.
0: എന്തായാലും
1: ഇത്രയും വരികൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അത്. എന്നാലും ഒരു ഭംഗിയായിട്ട്
0: തോന്നിയായി ഇവര് ഇത്രയും പെർഫോം ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ
1: പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു, പക്ഷേ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഹോളിഡേയ്സും ഒക്കെ അവര് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വിളിച്ചാലും വരാന്നുള്ളൊരു സമയത്ത് സൺഡേയ്സും എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത്.
0: എന്തായാലും നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ ഇവർക്ക്, ഒരാളൊഴിച്ച് ബാക്കിയൊക്കെ
1: എല്ലാവരും ഉണ്ടാവും.
0: എല്ലാവർക്കും ആശംസകള്. വളരെ മനോഹരായിട്ടാണ് കുട്ടികള് നല്ല സിൻസിയറായിട്ട് അവിടെ അവതരിപ്പിച്ചത്. മിസ് എ ബിഗ് സല്യൂട്ട്. ഇവർ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് ഇവിടെ പെർഫോം ചെയ്യിച്ചതിൽ. അപ്പം നമ്മുടെ പരിപാടി ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത്?
2: നമുക്ക് നമ്മുടെ സ്കൂളിന് സാധാരണ ഇതുപോലെയുള്ള അവസരങ്ങൾ എന്തൊക്കെയോ കാരണങ്ങളാൽ കിട്ടൽ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് റേഡിയോ മലബാറിന് സ്കൂളിൻ്റെ പേരിലുള്ളൊരു നന്ദി അറിയിക്കുന്നു. കൂടാണ്ട് പിന്നെ അതിനൊക്കെ ഉപരി നമ്മുടെ കുട്ടികൾ ഭയങ്കര കംഫേർട്ടായി കൂളായി നന്നായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള കാരണം ചന്ദ്രലേഖ മാമാണ്. വരുമ്പോഴൊക്കെ ഇവർ ടെൻസ്ഡായിട്ടായിരുന്നു വന്നത്, എങ്ങനെയായിരിക്കും റേഡിയോ നിലയം, റേഡിയോ മലബാറിൻ്റെ അവിടെ പോയിട്ട് എങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നല്ലുള്ളത്. പക്ഷേ മാം ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരെയും കൂളാക്കി ഭയങ്കര ഫ്രണ്ട്ലി ആക്കി. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇവരുടെ പ്രോഗ്രാമിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ സൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചറോ അല്ലെ കുട്ടികളോ എൻകറേജ് ചെയ്യണം. പക്ഷേ ടീച്ചർ എനിക്ക് തോന്നുന്നു എന്താ അറിയില്ല എനിക്ക് തന്നെ വിട്ടു തന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു. അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കംഫേർട്ടാണ്. നമുക്കൊക്കെ എന്താ പറയുക ഒരു എന്താ പറയുക ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജി വരും. ആ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെ നിങ്ങളിലെ ഒരാളായിട്ട് നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയത്. ഇത്രയും സമയം വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരുന്നു
2: നമുക്കും ഒരുപാട് സന്തോഷം.
0: അതെ,
2: നമ്മുടെ ഈ കുട്ടികൾക്കും ഇവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയായിരിക്കും ഇന്ന് എന്ന് വിശ്വസിക്കുന്നു.
0: ശ്രീശങ്കര എന്ന് പറഞ്ഞ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്കൂളാണ്.
2: സ്കൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പാരമ്പര്യവും ആധുനികതയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. അത് കുട്ടികളുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ മാക്സിമം കൊടുക്കാൻ നോക്കാറുണ്ട്. അത് നമ്മുടെ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മൂല്യങ്ങൾ കൊടുത്തുകൊണ്ടും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അക്കാഡമിക് പെർഫോമൻസ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇവരെന്ന ഒരു നല്ല വ്യക്തികളെ ഉണ്ടാക്കുന്നതിലും നമ്മൾ അത് നമ്മൾ ഊന്നി പറയാറുണ്ട്. ബാക്കിയൊക്കെ ഇവരൊക്കെ എല്ലാ കുട്ടികളും നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾ ഐക്യമൊക്കെ ഒരുപാട് കൂടുതലാണ്, അവരുടെ ഇമോഷനാണ് ഐക്യം ആണ് കുറച്ച് കുറവ്. അതിനെയും കൂടി ശ്രദ്ധിച്ചിട്ട് നല്ല മക്കളായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ശ്രീശങ്കര വിദ്യാപീഠം നല്ലൊരു പങ്ക് വഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
0: തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പരിപാടികൾ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ അവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പളായാലും മാനേജ്മെന്റ് ആയാലും നല്ലൊരു കണക്ഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്കൂളാണ്.
2: പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരാൻ മുൻകൈ എടുക്കുന്നത് മാനേജ്മെന്റും പ്രിൻസിപ്പലും അടങ്ങുന്ന ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ റെഡിയായാൽ അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അവരുടെ സപ്പോർട്ടാണ് ഒരു തരത്തിൽ ശ്രീശങ്കര വിദ്യാപീഠത്തിൻ്റെ വിജയം എന്ന് പറയാം. ഇപ്പം നമുക്കൊരു പുതിയൊരു പ്രിൻസിപ്പൽ മാമ വന്നിട്ടുണ്ട്, അൽഫോൻസ ഫിലിപ്പ്. ഇനി മാമിൻ്റെ കീഴിൽ സ്കൂൾ കുറച്ചും കൂടി ഉയർന്ന നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: നമ്മുടെ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തായാലും നമുക്ക് എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായാലും മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു അവധി ദിവസങ്ങളിലായാലും കുട്ടികളെ കൊണ്ടുവിടാനും എല്ലാം പാരൻസും കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സ്കൂളിലെ ഓരോ സ്റ്റാഫും നമ്മൾ എന്തൊരു സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്തായാലും ഓരോരുത്തരും നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ സ്കൂളിൽ ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു പ്രോഗ്രാം തോന്നാറില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്കൂൾ ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്.
4: ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്.
0: വലിയ കാര്യമാണ് അല്ലേ?
4: ഓക്കെ.
0: അവള് സിൻസിയർ ആയിട്ട് അവളെ മനസ്സുള്ളിൻ്റെ ഉള്ളെന്നാണ് അവള് പറഞ്ഞത്. എല്ലാവരോടും പറയണം റേഡിയോനെ കുറിച്ചും ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ.
4: പിന്നെ കഥ പറയുമ്പോ അമ്മ മാത്രല്ല, അച്ഛനും അമ്മമ്മയും ഒക്കെ പറയാറുണ്ട്. അച്ഛൻ എനിക്ക് അച്ഛന്റെ കുട്ടിക്കാല പറഞ്ഞുതരാറ്.
0: ഭയങ്കര രസം ഉണ്ടാവും അല്ലേ അതൊക്കെ കേൾക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് മിസ്സാകുന്നുണ്ട്, മോൾക്ക് മിസ്സാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആ കഥയൊക്കെ കേൾക്കുമ്പോ? അല്ലേ, നമ്മളെ കുട്ടിക്കാലത്തെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഓക്കേ, അടുത്തത് ആർക്കാ പറയാനുള്ളത്?
3: ഇനി നമ്മുടെ സീനിയർ മോസ്റ്റ്
0: സീനിയർ മോസ്റ്റ്
3: ആർദ്രയുടെ എനിക്ക് തോന്നുന്നു ഇനി ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ആർദ്രയുടെ ഫീലിംഗ് എങ്ങനെയാന്ന് പറയേ?
4: നല്ല ഫീലിംഗ്.
0: ആർദ്രക്ക് വാക്കുകൾ കിട്ടുന്നില്ല, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ.
4: ഇങ്ങനെ ഒരു അവസരം കിട്ടിയാല് എല്ലാവർക്കും സന്തോഷമുണ്ട്.
3: ഇങ്ങനെയായിരുന്നു ഒരു റേഡിയോ സ്റ്റേഷൻ റെക്കോർഡിങ്ങിനെ പറ്റിയൊക്കെ ആർദ്രക്ക് ഐഡിയ ഉണ്ടായിരുന്നോ മുന്നേ?
4: ആ, ഞാൻ ഇതിനു മുമ്പ് ആകാശവാണി അവിടെ പോയിട്ടുണ്ട്. സോ എനിക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു, നല്ലൊരു പരിപാടിയായിരുന്നു.
0: ഓക്കെ ആർദ്ര, എന്താണ് ഭാവി പരിപാടിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോ? ആർദ്രക്ക് ചിരി വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല.
4: ഈ റേഡിയോ മലബാറിന്റെ പരിപാടി വീട്ടിലൊക്കെ വെക്കാറുണ്ട്. ഇപ്പൊ ഞാൻ രാവിലെ സമയമുള്ളപ്പോ ഒക്കെ കേൾക്കാറുണ്ട്. ഇന്ന് വന്നപ്പോ നല്ലൊരു വൈബാണ് കിട്ടിയത്. കാരണം ഇവിടത്തെ ഇത് ആങ്കർ ചെയ്ത നമ്മളെ ചേച്ചി നല്ലതായിരുന്നു. എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാരെയും ഹെൽപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പോ നല്ലൊരു പരിപാടിയായിരുന്നു, എല്ലാവർക്കും അവരവരെ കഴിവ് തെളിയിക്കാൻ പറ്റി.
3: ഇനി പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ?
4: ഇനി ഇതുപോലെ ഏതെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാരും വരും അല്ലേ? ആരുഷി വരും.
0: ആരുഷിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ബോധിച്ചു. ആരുഷി അടുത്ത കഥ മനസ്സിൽ പ്രിപ്പയർ ചെയ്തു. ഇപ്പം മിസ്സിന് സമയമില്ല, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഒരാളുണ്ട്, ക്ലാസ് മിസ്സാകുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു അവസരം.
3: ശിവദയുടെ ഇന്നത്തെ ഈ ഒരു പ്രഭാതം തൊട്ട് ഏകദേശം ഒരു ഉച്ച സമയമായി, എങ്ങനെ ഉണ്ടായിരുന്നു റേഡിയോ മലബാറിൽ?
4: നമ്മുടെ സ്കൂളിൽനിന്ന് പൊതുവെ ഇതുപോലെയുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഓരോരുത്തർ വന്ന് ക്ലാസ് എടുക്കുന്നതും സ്കൂളിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു റേഡിയോ മലബാറിലേക്ക് വന്ന് ഈ ഒരു സ്ഥലമൊന്നും എനിക്ക് പരിചിതമല്ല. അപ്പം റേഡിയോ മലബാർ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് സിന്ധു മിസ് പറയുമ്പം അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു എന്താ പറയുക പിടുത്തം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. റേഡിയോ മലബാർ കേൾക്കാറുണ്ട്, റേഡിയോ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പാട്ടായാലും കഥകളായാലും ഒക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത് കേൾക്കാൻ മാത്രമല്ല ഇവിടെ വന്നിരുന്ന് ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാനും ശിവദ എന്നുള്ള പേര് റേഡിയോയിലേക്കൂടി ആൾക്കാർ കേൾക്കും എന്നുള്ള അറിയുമ്പോഴും എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ LKG തൊട്ട് പഠിക്കുന്ന സ്കൂളാണ്. ഇപ്പോൾ 12 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി പ്ലസ് വൺ ഇപ്പോൾ പഠിക്കുന്നു, 14 വർഷം. അപ്പം സ്കൂളുമായിട്ട് വളരെ കണക്ഷനുള്ള ഒരാളാണ്, അതിൻ്റെ ഓരോ മുക്കും മൂലിയും അറിയുന്ന ആളാണ്, ഓരോ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അറിയുന്ന ആളാണ്. നല്ല സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അത് CBSE ആകുമ്പോൾ കുറച്ചും കൂടി അക്കാഡമിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആണല്ലോ. അങ്ങനെ ആയതുകൊണ്ട് പഠിത്തം മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളല്ല, എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുവന്ന്, ഇപ്പോൾ മ്യൂസിക് ആയാലും എന്തായാലും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടിംഗ് ആണ്, മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മൾ എല്ലാത്തിനും പങ്കെടുക്കാറുണ്ട്, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാം. അപ്പോൾ സ്കൂളിനും വളരെയധികം നന്ദി അറിയിക്കുന്നു. റേഡിയോ മലബാര ചന്ദ്രലേഖ ചേച്ചി, നല്ല പേര്.
0: താങ്ക് യു.
4: അഫ്കോഴ്സ് ചേച്ചിയുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ. നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു സ്ഥലത്ത് പോകുമ്പം നമ്മൾ അഫ്കോഴ്സ് നന്നായിരിക്കണം, ഡീസെന്റ് ആയിരിക്കണം എന്ന് പറയാറ്. അപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ അതായത് നല്ല സ്ട്രിക്റ്റ് ആയി ഒരു സൈലൻസ് ഒക്കെ കീപ്പ് ചെയ്ത് ഇരിക്കണം എന്ന് പറയാറ്. ഇവിടെ വന്നപ്പം ഈ ഒരു സ്ഥലമൊക്കെ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ സംസാരം ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പോൾ അത് അഫ്കോഴ്സ് ചേച്ചിയുടെ വിജയമാണ്, റേഡിയോ മലബാറിൻ്റെയും. എല്ലാവർക്കും നന്ദി,
0: താങ്ക് യു. അപ്പം നമുക്കൊരു പാട്ടോടും കൂടിയിട്ട് എല്ലാവർക്കും കൂടി ടീച്ചറെ ലീഡ് ചെയ്യും.
3: അല്ല, ഒരു കാര്യം കൂടെ, പൊതുവെ സ്കൂളുകളിൽ നമ്മുടെ പ്രോഗ്രാംസ് വരുമ്പോൾ നമുക്കായിരിക്കുമല്ലോ കൂടുതലൊരു
0: ടെൻഷനും
3: കാര്യം ചെയ്ത് തീർക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശ്രീദിവ്യ മിസ്സിൻ്റെ പൂർണ്ണ സപ്പോർട്ട് കിട്ടി.
0: ഞാനൊരു മെസ്സേജ് മാത്രം വിട്ടതല്ലേ, ഒരു ഫ്ലയർ വിട്ടത് റേഡിയോയുടെ
3: പ്രീതാമിസാണ് എനിക്ക് അയച്ചു തന്നത്. പൊതുവെ എനിക്ക് തോന്നുന്നു പാട്ട് പാടുവാന്നുള്ള മൈക്കിലൂടെ സംസാരം വളരെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മള്. അപ്പൊ അതിനെനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത്
0: മിസ്സാണ്.
3: സാധാരണ ടീച്ചേഴ്സോട് പറയുമ്പോൾ ക്ലാസ് പോവും, അവരൊക്കെ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ്
0: ക്ലാസ് കളയാൻ ബുദ്ധിമുട്ട്.
3: അപ്പൊ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന ശ്രീദിവ്യക്ക്
0: എനിക്ക് മാമിന്റെ ആണ് ഒരു മെസ്സേജ് വന്നത് അല്ലെ പരിപാടി. എനിക്ക് നിന്ന് നമ്മള് റേഡിയോ എറ്റ് സ്കൂളില് സാധാരണ ഇവിടെ വന്നെടുക്കാറുണ്ട്. ചില കുട്ടികൾ അയച്ചു തരാറുണ്ട്, പേരൻസ് അയച്ചു തരാറുണ്ട്. അങ്ങനെയാണ് ഫ്ലയർ ആക്കിയിട്ട് എല്ലാ സ്കൂളുകളിലും അയച്ചത്. ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ടീച്ചർ ഒരു മെസ്സേജ് വരുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ റെഡിയാണ്, ടീച്ചർ എപ്പോഴും വന്നോളൂ, ഇവിടെ എപ്പോഴും ഓക്കെയാണ്. അങ്ങനെ

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: മോളെ ഇതാ നോക്കിയാ, ഇതിലേതാ നിനക്ക് വേണ്ടേ? നിറയെ ഡോളുകളുണ്ട്, കാറുകളുണ്ട്, ഏത് വേണമെങ്കിലും എടുത്തോ.
2: എനിക്കിതൊന്നും വേണ്ടേ?
1: പിന്നെ നിനക്ക് എന്നാ വേണ്ടേ?
2: എനിക്കൊന്നും വേണ്ട.
3: മോളെ എന്താ അച്ഛൻ വാങ്ങിച്ചേരുന്നൊന്നും വേണ്ടാന്ന് പറയുന്നേ?
2: അമ്മേ, ഇതെല്ലാം ഗുണം കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. രണ്ടു ദിവസം കളിക്കുമ്പോക്ക എല്ലാം പൊട്ടിപ്പോവും. വാങ്ങാതിരുന്നാൽ അത്രയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയൂലേ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞേ.
1: അമ്പടി മിടുക്കി.
4: പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നമുക്കും നാടിനും ഒരുപോലെ ആപത്താണ്. പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായി ഒരുമിച്ച് കൈകോർക്കാം.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.
1: നമസ്കാരം.
0: മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രത്തിൽ ചില സംഗീത സംവിധായകരുടെ ഈണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക കാലം തെളിയും. അത്തരത്തിൽ വയലിന്റെ മൃദുസ്വരത്തിൽ തുടങ്ങി മലയാളിയുടെ ഹൃദയത്തിൽ അനേക മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ.
1: ഭാവത്തിനനുസരിച്ച് സംഗീതത്തെ മാറ്റിയെടുക്കാനും വരികൾക്ക് ഈണത്തിലൂടെ കൂടുതൽ ആഴം നൽകാനും ഔസേപ്പച്ചന്റെ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ?
0: അതെ. പ്രണയം, വിരഹം, സൗഹൃദം, കുടുംബ ബന്ധങ്ങൾ, ഓർമ്മകൾ, ജീവിതത്തിന്റെ പല ഭാവങ്ങളും അദ്ദേഹത്തിന്റെ ഈണങ്ങളിൽ നമുക്ക് കേൾക്കാം.
1: ഇന്ന് ഗാനലയത്തിൽ മലയാള സിനിമയ്ക്ക് ഔസേപ്പച്ചൻ സമ്മാനിച്ച ചില മനോഹര ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീതയാത്ര നടത്തിയാലോ?
0: തീർച്ചയായിട്ടും. ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഈണങ്ങളിലേക്ക്, മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗാനങ്ങളിലേക്ക്, ഗാനലയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം.
1: സ്വാഗതം.

0: കാതോട് കാതോരം എന്ന ചിത്രത്തിലൂടെ ഔസേപ്പച്ചന്റെ സംഗീത ലോകത്തെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞു.
1: ചിത്രത്തിലെ ഗാനങ്ങളിൽ വയലിന്റെ സാന്നിധ്യം പ്രത്യേക ശ്രദ്ധേയമായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് മാത്രമല്ല കേൾക്കുന്നത്, ഒരു കാലഘട്ടത്തെയാണ് കേൾക്കുന്നത്.
0: മലയാളിയുടെ സംഗീതാസ്വാദനത്തിൽ വേറിട്ടൊരു അനുഭവം സമ്മാനിച്ച അത്തരം ഒരു ഗാനമാണ് നീയൻ സർഗ സൗന്ദര്യമേ എന്ന് തുടങ്ങുന്ന ഗാനം.
1: പ്രണയത്തിന്റെ നനുത്ത വികാരങ്ങളും വയലിന്റെ മനോഹരമായ സ്പർശവും ചേർന്ന ഈ ഗാനം ഇന്നും പഴയ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു.
0: ആ മധുര ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാ ഗാനം കേട്ടോളൂ.

0: 1986 പ്രണാമം എന്ന ചിത്രത്തിനായി ഔസേപ്പച്ചൻ ഒരുക്കിയ ഗാനങ്ങളിലൊന്നാണ് താളം മറന്ന എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ ഗാനം.
1: താളം എന്നത് സംഗീതത്തിന്റെ മാത്രം ഭാഗമല്ല, നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമാണ്. ചിലപ്പോൾ ജീവിതം തന്നെ ഒരു താളം തെറ്റിയ പാട്ടുപോലെ തോന്നും. ആ വികാരത്തെ സംഗീതത്തിലേക്ക് പകർത്തുന്ന മനോഹരമായ ഈണമാണ് ഇനി കേൾക്കുന്നത്.
0: കേൾക്കാം പ്രണാമം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം.

0: മലയാളികൾ കണ്ട ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രം, അല്ലെങ്കിൽ ആ ക്ലൈമാക്സിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ആശങ്ക സൃഷ്ടിച്ച ഒരു ചിത്രം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു ചിത്രം വന്ദനം.
1: വന്ദനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ സിനിമയിലെ പാട്ടുകളെയാണ് ആദ്യം ഓർമ്മ വരിക, അല്ലേ?
0: അതെ അതെ,
1: അതിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അന്തിപ്പൻവെട്ടം എന്ന പാട്ടാണ്.
0: സന്ധ്യയുടെ സ്വർണ്ണ നിറവും പ്രണയത്തിന്റെ മൃദുസ്പർശവും ഒത്തുചേരുന്ന ഒരു മനോഹരമായ ഗാനഭാവം.
1: ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ അത്തരം നിമിഷങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇനി നമുക്ക് കേൾക്കാം അന്തിപ്പൻവെട്ടം എന്ന പാട്ട്. ബൈജേട്ടാ രണ്ടുപേരും പാടുന്നില്ലേ?

0: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
1: ചിത്രപരിചയം.
2: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
3: അത് ഞാൻ ഉറപ്പിച്ചു.
2: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
1: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
4: നരസിംഹമ്മ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
1: മറവയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
0: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
1: ചിത്രപരിചയം.
5: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
6: അതെ.
5: എന്താ പേര്?
6: മായ.
1: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
6: ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
1: മറക്കാതെ കേൾക്കുക. ചിത്രപരിചയം.

0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തിൽ ചലച്ചിത്ര സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഒരുക്കിയ ഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്ര.
0: അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചൊരു സിനിമയാണ് ഹരികൃഷ്ണൻസ്.
1: അതെ അതെ, ഒരുപാട് തിയേറ്ററുകളിൽ ഒരുമിച്ച് ഓടിയ ഒരു ചിത്രമായിരുന്നു അല്ലേ.
0: മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ഒന്ന് എന്താ പറയാ തുടിക്കും.
1: അതിന്റെ ക്ലൈമാക്സിൽ തന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചിത്രത്തെ സംബന്ധിച്ച്.
0: അതെ,
1: ഒരു സ്ഥലത്ത് മമ്മൂട്ടിയും ഒരു സ്ഥലത്ത് മോഹൻലാലും, അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഹരികൃഷ്ണൻസ്.
0: തീർച്ചയായിട്ടും
1: ഓർമ്മകളുടെ തീരത്ത് ഒരിക്കൽ കൂടി നമ്മളെ എത്തിക്കുന്ന ഗാനങ്ങൾ ചിലതുണ്ട്. കേൾക്കുമ്പോൾ പഴയൊരു കാലവും പഴയൊരു സൗഹൃദവും പഴയൊരു പ്രണയവും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരും. അത്തരമൊരു മധുര ഗാനത്തിലേക്ക്,
0: പൊന്നാമ്പൽ പുഴയറമ്പിൽ നമ്മൾ എന്ന് തുടങ്ങുന്ന ഗാനം.
1: അതെ, മമ്മൂട്ടിയും മോഹൻലാലും ജൂഹി ചൗളയൊക്കെ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ഹരികൃഷ്ണൻ എന്ന ചിത്രത്തിലെ ഗാനം.

0: വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ഭാവങ്ങളിലുള്ള നിരവധി ഗാനങ്ങളാണ് ഔസേപ്പച്ചന്റെ വിരൽത്തുമ്പിലൂടെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് അല്ലേ?
1: അതെ, പ്രണയഗാനങ്ങൾക്ക് മലയാള സിനിമയിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ ഒരു നല്ല പ്രണയഗാനം ഹൃദയത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ഈണത്തിലൊരു ആത്മാവുണ്ടാകണം. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ആ ആത്മാവ് പലപ്പോഴും നമുക്ക് അനുഭവിക്കാം.
0: അത്തരമൊരു ഗാനമാണ് കയ്യത്തും ദൂരത്ത് എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. കേൾക്കാം.
2: പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ.
0: എന്ത് മനോഹരമായ വരികളാണ്! ഇതാ ഗാനം കേട്ടോളൂ.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തിലെ അടുത്ത ഗാനം ഏതാണ് ബൈജേട്ട തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: മിഴികൾക്കിന്നെന്തു വെളിച്ചം, മൊഴികൾക്കിന്നെന്തു തെളിച്ചം. വിജയ് യേശുദാസും സുജാത മോഹനും ആലപിച്ച അതിമനോഹര ഗാനം.
0: കണ്ണുകൾക്ക് വെളിച്ചം നൽകുന്നത് കാഴ്ചകൾ മാത്രമല്ല, ചിലപ്പോൾ ഒരു മനുഷ്യന്റെ സ്നേഹവും ഒരു ഓർമ്മയും ഒരു ഗാനവും തന്നെയാകും. മിഴികൾക്കിന്നെന്തു വെളിച്ചം എന്ന മനോഹരമായ ഗാനത്തിലൂടെ ആ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.

0: അമ്മേ അമ്മേ, കുഞ്ഞാവ കരയുന്ന കേൾക്കുന്നില്ല.
1: ഞാനിപ്പോ പാല് കൊടുത്ത് ഉറക്കിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ വീണ്ടും ഒരു കരച്ചിലേ?
0: പാല് കൊടുത്ത ശേഷം ഇപ്പൊ വിഷല്ലേ കൊടുക്കുന്നേ, പിന്നെങ്ങനെയാ കുഞ്ഞാവ കരയാണ്ടിക്കുക?
1: വിഷ? നീ എന്ത് നീ പറയുന്നേ?
0: പിന്നെ അല്ലാണ്ട് ഇങ്ങള് പ്ലാസ്റ്റിക് കത്തിച്ച് ശ്വാസം മുട്ടി ചിരിക്കാൻ പറ്റുന്നില്ല. ചപ്പും ചവറും കത്തിക്കരുതമ്മേ.
1: അയ്യോ എന്റെ മോളെ, അമ്മ അത്രക്കൊന്നും ചിന്തിച്ചില്ല.
2: ശുചിത്വം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വീട്ടിൽ നിന്നും ആരംഭിക്കുക, നാടും നമുക്കൊപ്പം ചേരും.

0: മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനായ ഔസേപ്പച്ചന്റെ ഈണങ്ങളിലൂടെയുള്ള യാത്രയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഏതാണ് സൂര്യ?
1: ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ഗാനം കേട്ടാലോ?

0: ഒരു എന്താ പറയാ, ഒരു താരാട്ടു പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമല്ലേ?
1: അതെ, ലാളിത്യവും സ്നേഹവും നിറഞ്ഞ ഗാനങ്ങൾ ഔസേപ്പച്ചന്റെ സംഗീത ലോകത്ത് ഒരുപാടുണ്ട്.
0: നിലാപൈതിലെ അത്തരമൊരു ഗാനമാണ്. ചന്ദ്രപ്രകാശം പോലെ മനസ്സിൽ പതിയുന്ന ഈണവുമായി ഇനി നമുക്ക് മുന്നോട്ട് പോകാം.

0: ഇനി ഗാനലയത്തിൽ നമുക്ക് കേൾക്കേണ്ട ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി നിഖിൽ മാത്യു ആലപിച്ചതാണ് ചിത്രം അയാളും ഞാനും തമ്മിൽ.
1: വേദനയ്ക്ക് പോലും സംഗീതമുണ്ട്. പറയാനാകാത്ത ചില വികാരങ്ങൾക്ക് ഈണം നൽകുമ്പോഴാണ് ഒരു ഗാനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത്, അല്ലേ സൂര്യ?
0: അതെ,
1: അഴലിന്റെ ആഴങ്ങളിൽ അത്തരമൊരു അനുഭവമാണ്.

0: സൂര്യ 2007 ഔസേപ്പച്ചന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഒരു മനോഹരമായ ചിത്രമുണ്ട്.
1: ഒരേ കടൽ,
0: അതെ,
1: യമുന വെറുതെ രാ പാടുന്നു.

0: ഒരേ കടൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഈ സംഗീത വിസ്മയം ഒരുക്കിയിട്ടുള്ളത്.
1: അസാധാരണമായ പ്രണയത്തിന്റെ സംഘർഷത്തെ സംഗീതത്തിലൂടെ ശക്തമായി അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം നൽകിയതെന്ന് ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.
0: ഒരു സംഗീത സംവിധായകന്റെ കഴിവ് കേൾക്കാൻ മനോഹരമായ ഈണങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, കഥയുടെ വികാരങ്ങളെ സംഗീതത്തിലൂടെ പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കാനും കഴിയണം.
1: ഒരേ കടൽ അതിന് മികച്ച ഉദാഹരണമാണ്. ദേശീയ അംഗീകാരം നേടിയ ആ സംഗീത ലോകത്തിൽ നിന്നൊരു മനോഹര ഗാനം കൂടി നമുക്ക് കേൾക്കാം.

0: സൂര്യ, നമ്മുടെ ഔസേപ്പച്ചന്റെ ഈണങ്ങളിലൂടെയുള്ള യാത്ര ഏകദേശം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്.
1: അതെ, പാട്ടുകൾ അവസാനിച്ചാലും ചില ഈണങ്ങൾ നമ്മുടെ മനസ്സിൽ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ?
0: ഒരു കാലത്ത് നമ്മൾ കേട്ട പാട്ട് ഒരു പ്രണയകാലത്തിന്റെ ഓർമ്മ, ഒരു സൗഹൃദത്തിന്റെ ഓർമ്മ, ഒരു നഷ്ടത്തിന്റെ വേദന, അല്ലെങ്കിൽ വെറുതെ ഒരു സായനത്തിൽ കേട്ട ഒരു മധുരഗാനം,
1: ഇതെല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ഉണർത്താൻ സംഗീതത്തിന് കഴിയും. അത്തരത്തിലുള്ള അനേകം ഈണങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഔസേപ്പച്ചന്റെ സംഗീതത്തിന് ഈ ഗാനലയത്തിലൂടെ ഒരു സ്നേഹാദരം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനലയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു സംഗീതയാത്രയുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ സംഗീതം കേൾക്കൂ, ഓർമ്മകളെ ചേർത്ത് പിടിക്കൂ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. മധുരഗീതങ്ങളിലെ ആദ്യ ഗാനം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി പി സുശീല പാടിയ ഗാനം, ചിത്രം ത്രിവേണി. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1970

1975 പുറത്തിറങ്ങിയ പെൺപട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ആർ കെ ശേഖർ.

1972 പുറത്തിറങ്ങിയ ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ.

മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം തുമ്പോലാർച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1974 ആണ്.

കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജെൻസിയും പാടിയ ഗാനം കേൾക്കാം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1982

1964 പുറത്തിറങ്ങിയ കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിനു വേണ്ടി AM രാജ, സുശീല എന്നിവർ പാടിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്.

സുശീലയും സംഘവും പാടിയ ഗാനം ചിത്രം അങ്ങാടി. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1980

0: പിന്നെ കത്തി താഴെടറ, നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെടറ.
1: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്, ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
2: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കണ ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
3: പെരിങ്ങോടാ,
2: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യണ്ട്.
4: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
5: റേഡിയോ മലബാർ 89.1 FM.

0: 99.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
1: മധുര ഗീതങ്ങൾ
2: പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. അടുത്തതായി ബിച്ചു തിരുമലയുടെ വരികൾക്ക് S. ബാലകൃഷ്ണനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1991 ആണ്.

2017 പുറത്തിറങ്ങിയ വേഗം എന്ന ചിത്രത്തിനു വേണ്ടി സിദ്ധാർത്ഥ് മേനോൻ, കൃഷ്ണ എന്നിവർ പാടിയത്. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഗോവിന്ദ് മേനോൻ.

2012 പുറത്തിറങ്ങിയ ഓറഞ്ച് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് മണികാന്ത് ഖത്രിയാണ് ഈണം നൽകിയത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ബാലു തങ്കച്ചൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2003 ആണ്.

0: പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്.
1: മധുരഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 3, ഹിജ്റ വർഷം 1448, റബിയുൽ ആഖിർ 7, ശകവർഷം 1948, ഭാദ്രം 28, 2026 സെപ്റ്റംബർ 19, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4.